ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനമാണ്. നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കേണ്ട, ശ്വാസോച്ഛ്വാസത്തോളം നമുക്ക് പ്രിയപ്പെട്ട ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം അഭിമാനത്തോടും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ആഘോഷിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വ്യത്യസ്ത ഭാഷകളിലും വ്യത്യസ്ത സംസ്കാരങ്ങളിലും ആചാര രീതികളിലും ഭക്ഷണക്രമങ്ങളിലും ഇങ്ങനെ എല്ലാ വ്യത്യസ്തതകളിലും ജീവിക്കുന്ന മനുഷ്യർ ഭാരതമെന്നൊരു വികാരത്തിൽ നാം ഒന്നായിത്തീരുകയാണ്. നമ്മുടെ ഐക്യവും അഖണ്ഡതയും ബഹുസ്വരതയും ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടതാണ്. വ്യത്യസ്ത പൂക്കളുള്ള ഒരു പൂന്തോട്ടം എത്ര മനോഹരമായിരിക്കുമോ, അതുപോലെയാണ് വ്യത്യസ്ത മതങ്ങളും ഭാഷകളും സംസ്കാരവും ഒക്കെ ഒത്തുചേരുന്ന മഹത്തായ ഈ രാജ്യത്തിന്റെ പൈതൃകം. അത് കാത്തു സൂക്ഷിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. നാം ഒക്കെ ധീരദേശാഭിമാനികളെന്നും വീരബലിദാനികളെന്നുമൊക്കെ വിശ്വസിക്കുന്ന, പാടിയും പുകഴ്ത്തിയും പറയുന്ന മഹാന്മാരൊക്കെ ജീവൻ വെടിഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ന് നാം കാണുന്ന ഈ പതാക വാനിലിങ്ങനെ സ്വതന്ത്രമായി പറന്നു കളിക്കുന്നത് കാണാനാണ്. ഒരുപക്ഷെ ഇത്രയേറെ വൈവിധ്യപൂർണമായ ഒരു സംസ്കാരത്തെയും ഒരു പൈതൃകത്തെയും ഒരു മഹത്തായ പാരമ്പര്യത്തെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യം നമുക്ക് വേറെ ഈ ലോകത്ത് കാണാനാവില്ല. എന്തെല്ലാം ഇരുൾ വീണാലും ഈ രാജ്യത്തിനു വേണ്ടി പൊലിഞ്ഞ ജീവനുകൾ സത്യമാണെങ്കിൽ, അവർക്കിനിഞ്ഞ ചോര സത്യമുള്ളതാണെങ്കിൽ, ഉറപ്പായും ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ മനോഹാരിതയുടെ തീരത്തു നിന്നും മറ്റൊരു വിഘടിത ശക്തികൾക്കും സംഘടിത ശക്തികൾക്കും ഭിന്നിപ്പിക്കുവാനോ വിഭജിക്കുവാനോ ആകില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കൊന്നായി കൈ ചേർത്ത് പിടിക്കാം, ബഹുസ്വരതയിൽ അഭിമാനിക്കാം, ബഹുസ്വരതയിൽ ആഹ്ലാദിക്കാം. ഞാനും നിങ്ങളുമല്ല, നമ്മളാണ് ഭാരതീയരെന്ന് തിരിച്ചറിഞ്ഞ് ഐക്യത്തോടെയും അഖണ്ഡതയോടെയും മുന്നോട്ടു പോകാം. ആകാശത്തിലെ നക്ഷത്രങ്ങളായി നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവർ സന്തോഷിക്കുന്നത് കണ്ട് നമുക്കും ആഹ്ലാദിക്കാം. നമുക്കുച്ചൈസ്തരം വിളിക്കാം, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏത് സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യുഎസ് നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ ആദ്യമായി ഇത്തവണ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വന്ദേ മാതരത്തിന്റെ 150 വർഷത്തെ പാരമ്പര്യത്തെ അനുസ്മരിക്കുന്നതിനൊപ്പം 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യസാത്കാരത്തിന് യുവശക്തിയുടെ ഊർജ്ജം, അഭിലാഷങ്ങൾ, നിർണായക സംഭാവനകൾ എന്നിവയെ അടയാളപ്പെടുത്തുന്നതുമാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. കര, നാവിക, വ്യോമസേനകളിലെയും മൈ ഭാരത് പദ്ധതിയിലെയും 2500 കേഡറ്റുകളും വോളണ്ടിയർമാരും ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ചെങ്കോട്ടയിലെ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വിവിധ മേഖലകളിൽ നിന്ന് 5000 പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയിലെ കരകൌശല വിദഗ്ധർ, പ്രധാനമന്ത്രി മുദ്രായോജനയിലെ വനിതാ സംരംഭകർ, പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലെ തെരുവു കച്ചവടക്കാർ, ഭാരത് ടാക്സിയിലെ ടാക്സി ഡ്രൈവർമാർ എന്നിവർ അതിഥികളാണ്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. ദേശീയ പതാക ഉയർത്തുന്നതിനൊപ്പം 21 ഗൺ സല്യൂട്ടും നൽകും. ഡൽഹി പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
0: ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും അസ്ഥിരതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആഗോള ശരാശരി വളർച്ചാ നിരക്കിന്റെ ഇരട്ടിയിലധികം വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കൈവരിക്കുമെന്ന് സാമ്പത്തിക പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: ആത്മനിർഭർ ഭാരത് അഭിയാൻ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെയും ദേശീയ സുരക്ഷയുടെയും അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ചിലത് നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ രാജ്യം കൈവരിച്ചതായി രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം ദേശീയ താൽപര്യമാണ്. സമാധാനം, സഹകരണം, ചർച്ച, വസുദൈവ കുടുംബകം എന്ന ആദർശം എന്നിവയാണ് വിദേശ നയത്തിന്റെ തൂണുകളെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യതയോടെ പ്രവർത്തിക്കാനുള്ള ഇന്ത്യൻ സായുധസേനയുടെ ശേഷിയുടെ തെളിവാണ്. ഭീകരവാദികൾ എവിടെ ഒളിച്ചിരുന്നാലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്ന ശക്തമായ സന്ദേശം ഓപ്പറേഷൻ സിന്ദൂർ നൽകിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവിയുടെ ശില്പികളാണ് വിദ്യാർത്ഥികളെന്നും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ മികച്ച പ്രകടനത്തിൽ രാഷ്ട്രപതി സന്തോഷം പ്രകടിപ്പിച്ചു. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിലാണ് രാജ്യമെന്നും വികസനത്തിന്റെ ഫലങ്ങൾ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കുക എന്നത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സേനയിലെയും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലെയും ഉദ്യോഗസ്ഥർക്കായി രാഷ്ട്രപതി ദ്രൌപദി മുർമു 78 ധീരതാ പുരസ്കാരങ്ങൾ അംഗീകാരം നൽകി. ഇതിൽ 13 പുരസ്കാരങ്ങൾ മരണാനന്തര ബഹുമതിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കീർത്തിചക്ര, ശൌര്യചക്ര, ബാറ്റു സേനാ മെഡലുകൾ, സേനാ മെഡലുകൾ, നൌസേനാ മെഡലുകൾ, വായുസേനാ മെഡലുകൾ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ലഫ്റ്റനന്റ് കേണൽ മനിയോ ഫ്രാൻസിസ് പി എഫ്, മേജർ ജിതേന്ദ്ര രാത്തി എന്നിവർ കീർത്തിചക്രയ്ക്ക് അർഹരായി. ഹവിൽദാർ ഗജേന്ദ്ര സിംഗ്, ഹെഡ് കോൺസ്റ്റബിൾ ജഗ്ബീർ സിംഗ്, ബഷീർ അഹമ്മദ്, എസ് ജി കോൺസ്റ്റബിൾ ജസ്പ്രീത് സിംഗ്, ബൽവീന്ദർ സിംഗ്, താരിഖ് ഹുസൈൻ, എസ് ടി എഫ് ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര നൽകും. രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ശക്തവും പ്രചോദനാത്മകവുമായ സന്ദേശമാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി നൽകിയതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ പ്രതീക്ഷകൾ, സ്ത്രീകളുടെ കരുത്തും സംഭാവനകളും, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്നിവയെക്കുറിച്ചെല്ലാം പരാമർശിച്ചുകൊണ്ട് കൂടുതൽ ശക്തവും സമൃദ്ധവുമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രപതിയുടെ പ്രസംഗം മുന്നോട്ടുവച്ചതെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാവിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, എൻസിസി, സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിന്റെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷൻ സർവീസ് മെഡലുകൾ, ജീവൻരക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങളും എൻസിസി കേഡറ്റുകളുടെ അശ്വാഭ്യാസ പ്രകടനവും ഉണ്ടാകും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ കൊല്ലത്തും പി സി വിഷ്ണുനാഥ് പത്തനംതിട്ടയിലും, എം ലിജു ആലപ്പുഴയിലും, മോൻസ് ജോസഫ് കോട്ടയത്തും, അനൂപ് ജേക്കബ് ഇടുക്കിയിലും ദേശീയ പതാക ഉയർത്തും. എറണാകുളത്ത് മന്ത്രി റോജി എം ജോണും, തൃശൂരിൽ ഒ ജെ ജനീഷും, പാലക്കാട്ട് എൻ ഷംസുദ്ദീനും, മലപ്പുറത്ത് പി കെ ബഷീറും, കോഴിക്കോട്ട് ബിന്ദു കൃഷ്ണയും, വയനാട്ടിൽ ടി സിദ്ദീഖും, കണ്ണൂരിൽ സണ്ണി ജോസഫും, കാസർകോട്ട് കെ എം ഷാജിയും ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോട്ട് ദേശീയ പതാക ഉയർത്തും. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാന ദ്വീപായ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് എസ് ബി ദീപകുമാർ ദേശീയ പതാക ഉയർത്തും. ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 9 നടക്കാവ് കേളപ്പജി സ്മാരകത്തിന് മുന്നിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച് ദേശീയ പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിനാഘോഷവും സംഘടിപ്പിക്കും. തൃശൂർ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി രാവിലെ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഇന്ത്യാ വിഭജനത്തെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട് മാരാർജി ഭവനിൽ ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിഭജന ഭീകരത സ്മൃതി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കി മാറ്റുക പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മുന്നോടിയായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റീസേർച്ച് സേഫ് വിമൺ, സേഫ് കേരള രാത്രികാല വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ സ്ത്രീകളുടെ സംഭാവന നിസ്തുലമാണെന്നും അതിനായി ഗവൺമെന്റിന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ നാവികസേനയും യുഎസ് നാവികസേനയും സംയുക്തമായി സംഘടിപ്പിച്ച സ്ഫോടകവസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലായിരുന്നു 5 ദിവസത്തെ പ്രത്യേക പരിപാടി. ഇരു നാവികസേനയുടെയും ഇഒഡി വിദഗ്ധ സംഘങ്ങൾ സംയുക്ത പരിശീലനത്തിൽ പങ്കെടുത്തു. യുജിസി നെറ്റ്, സിഎസ്ഐആർ നെറ്റ്, ഐസിഎആർ അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ എന്നിവയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തരസൂചികകൾ പ്രസിദ്ധീകരിക്കും. പരീക്ഷാർത്ഥികൾ എൻടിഎയുടെ ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ഏജൻസി നിർദ്ദേശിച്ചു. അംഗസമാശ്വാസ നിധി ധനസഹായ പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ സാഹചര്യമൊരുക്കുന്നതിന് ഗവൺമെന്റ് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി അംഗസമാശ്വാസ നിധി ധനസഹായ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. രാജ്യം ഇന്ന് 80-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. സ്ത്രീകൾക്ക് നിർഭയമായി ഏതു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ അന്തരീക്ഷം സൃഷ്ടിച്ച് സംസ്ഥാനത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യുഎസ് നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിൽ സമാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ആണ് ഇപ്പോ ഏത് റൂം ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിൽ

0: ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
10: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
11: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
10: അപ്പൊ പഴയ ചോയ്സോ?
11: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
10: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
11: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
10: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
11: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
10: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
12: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഓണം വന്നു, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: കണക്ട് ആയോ?
7: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
8: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

ഗുഡ് മോർണിംഗ്, ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 80 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് അഭിമാനത്തോടെ ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ 80-ാമത് സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു ദിനാചരണം മാത്രമല്ല അല്ലേ. ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഗ്രീറ്റിംഗ്സിൽ നമ്മുടെ പ്രത്യേക പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സ്വാതന്ത്ര്യമെന്ന് ഇന്ന് വിളിക്കുന്ന എല്ലാവരും നിങ്ങളോട് പങ്കുവയ്ക്കുക. എന്താണ് നിങ്ങൾ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സ്വാതന്ത്ര്യത്തിൽ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7001. അപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 9544-7001. അപ്പോൾ വേഗം വിളിക്കൂ. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

യെസ്, നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിരിക്കും. ഇന്ന് 80 വർഷങ്ങൾ പിന്നിടുകയാണ്. നമ്മൾ ഓർക്കേണ്ട സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് ഒരു സമ്മാനമായിട്ടൊന്നും കിട്ടിയൊന്നുമല്ല, ഇത് അനേകം മനുഷ്യരുടെ ത്യാഗത്തിലൂടെ നേടിയെടുത്ത ഒരു അവകാശമാണ്. ഈ സ്വാതന്ത്ര്യം നമ്മളിങ്ങനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ഇന്നത്തെ ഗ്രീറ്റിംഗ്സിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനെക്കുറിച്ച് പറയൂ. പറയാനായിട്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544700912. അതിനോടൊപ്പം ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മുടെ നമ്മളിപ്പോൾ ഈ 80 വർഷമായി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ പതാകയുടെ കൂടെ നമ്മളൊരു സെൽഫി എടുത്ത് ഒരു വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒഫീഷ്യൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതായത് നമ്മൾ സ്കൂളുകളിലും ഓഫീസിലും ഒക്കെ നമ്മൾ എന്തായാലും പതാക ഉയർത്തും. അപ്പോൾ അന്നേരം എടുക്കുന്ന ഫോട്ടോയോ സെൽഫിയോ ഒക്കെ എടുത്തിട്ട് എന്താണ് ഹർഗർ തിരങ്കൻ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, ഗൂഗിൾ എടുക്കുക, എന്നിട്ട് അതിൽ കയറിയിട്ട് നമ്മൾ അതിൽ ഒരു സെൽഫിയോ എന്തെങ്കിലും അതിനകത്ത് ഇങ്ങനെ അപ്ലോഡ് ഫോട്ടോസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പേര്, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ രാജ്യം ഏതാണോ അതൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഈ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തൊരു പദ്ധതിയാണിത്. അപ്പം ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യൂ, സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കൂ. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, ആ കോളിലേക്ക് പോകാം നമുക്ക്. ഹലോ ഹലോ, കോൾ കട്ടായി പോയി. ഹലോ, കണക്റ്റ് ആവുന്നില്ല. എന്തായാലും കണക്റ്റ് ആവുന്നതിനും വരെ നമുക്കൊരു പാട്ട് കേൾക്കാം, അപ്പോൾ അതിന് കോൾ കണക്റ്റ് ആവുമെന്ന് നോക്കാം.

0: हेलो हेलो हेलो हेलो
1: ഓ കോൾ കണക്റ്റ് ആവുന്നില്ലല്ലോ. ഹലോ, ഒന്ന്
0: ഹലോ
1: ഹലോ
0: ആ ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: വിനീതം,
0: വിനീത്. വിനീത് എവിടുന്നാണ് വിളിക്കുന്നത്?
1: കാസർഗോഡ്.
0: കാസർഗോഡ്. വിനീത, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് കേട്ടോ.
1: കേട്ട്.
0: ആ, അതായത് വിനീത്, ഈ സ്വാതന്ത്ര്യം നമ്മൾ 80-ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. അപ്പോൾ വിനീത് ഈ സ്വാതന്ത്ര്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: സ്വാതന്ത്ര്യം വെച്ചാൽ നമ്മളെല്ലാം
0: ആ
1: എല്ലാത്തിനുള്ളത് സ്വാതന്ത്ര്യം.
0: അതായത് വിനീത് ഇപ്പം പുറത്തോട്ട് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അങ്ങനെ വിനീതിന് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ വെക്കുന്നുണ്ടോ?
1: ഇല്ല ഇല്ല, ചില സ്ഥലത്ത് നമ്മൾ വായ്പൂട്ടിയേക്കണം.
0: അത് ഏത് സ്ഥലമാണത്?
1: ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ചെങ്കിലും
0: ഓ ഓക്കെ ഓക്കെ ഓക്കെ
1: ഇതല്ലല്ലോ.
0: ആ ഓക്കെ ഓക്കെ വിനീതേ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം സുഖം.
0: സുഖമായിട്ട് പോകുന്നു. ഇന്ന് സാന്ദ്രനായിട്ട് എന്താണ് പരിപാടി?
1: സ്വാതന്ത്ര്യമായിട്ട് പല വേർത്തലുണ്ടായി നാട്ടില്.
0: എന്തൊക്കെയാണ്?
1: പതാക ഉയർത്തല്?
0: ആ, എവിടെ, സ്കൂളിലാണോ അതോ വിനീത് വർക്ക് ചെയ്യുന്നത്?
1: നാട്ടില്.
0: നാട്ടില്. ആ ഹാ ഹാ ഓക്കെ. വിനീത് പഠിക്കുവാണോ?
1: അല്ലല്ല, വർക്ക് ചെയ്യണം.
0: വർക്ക് ചെയ്യാണ്. അപ്പൊ അവിടെ പരിപാടി ഒന്നും ഇല്ലേ?
1: ആ ഉണ്ട് ഉണ്ട്, അടുത്തേക്ക് പോകാനാണ്.
0: ആണല്ലേ. ആ, വിനീതിന്റെ കോൾ ആദ്യമേ കണക്ട് ആയി, പക്ഷെ ഇത് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ നേരം പേര് ഒരു പാട്ടൊക്കെ പോയിട്ട് വീണ്ടും തിരിച്ചു വരാമെന്ന് വിചാരിച്ചു, അപ്പൊ തന്നെ വീണ്ടും വിളിച്ചു. അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം വിനീതേ. ഓക്കെ, നല്ലൊരു ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, അപ്പോൾ വിനീതായിരുന്നു നമ്മളെ വിളിച്ചത്. അപ്പോൾ വിനീതിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് രണ്ട് മൂന്ന് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
7: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
11: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
12: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
11: അപ്പൊ പഴയ ചോയ്സോ?
12: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
11: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
12: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
11: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
12: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
11: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
11: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: ഞാൻ താമസം എന്താണെന്നതിന് മുമ്പ് പറയാം, അതായത് എൻ്റെ റേഡിയോയുടെയും എൻ്റെ വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ ഞങ്ങൾ പതാക ഉയർത്തി. അപ്പോൾ അതാണ് ഇച്ചിരി ലേറ്റായത്. നിങ്ങളും പതാക ഉയർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പതാകയെക്കുറിച്ച് പറയപ്പോഴാണ് സെക്ഷൻ 2 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷൻ ഹോണർ ആക്ട് പ്രകാരം നമ്മുടെ ദേശീയ പതാകയെ അപമാനിച്ചാൽ 3 വർഷം വരെ ജയിലിൽ കിടക്കും. ഇത് എങ്ങനെ അപമാനിച്ചാൽ എന്നായിരിക്കും, അതായത് പതാകയിൽ എഴുതുക, ഈ വാഹനങ്ങളുടെ മുമ്പിലും പുറകിലും സൈഡിലും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പുതപ്പിക്കുക, അതേപോലെ തന്നെ മനഃപൂർവ്വം നിലത്തിട്ട് ഇഴയ്ക്കുക, വെള്ളത്തിലൂടെ ഒഴുക്കുക, അതേപോലെ തന്നെ ഈ ഒരാളുടെ അരയ്ക്ക് താഴെയായിട്ട് വസ്ത്രമായിട്ടൊക്കെ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ആരും ചെയ്യത്തില്ല എന്നാലും ഞാനത് പറയുന്നേ ഉള്ളൂ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം വരെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും. സോ അങ്ങനൊന്നും ആരും മനഃപൂർവ്വം ഒന്നും ആരും ചെയ്യത്തില്ല. എന്തായാലും ആരും അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്കൊരു കോൾ വരുന്നുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ, കോൾ കണക്റ്റ് ആവുന്നില്ല, എന്താണോ എന്തോ. ഹലോ, ഇല്ല കോള് കട്ടായിപ്പോയി. എന്നിരുന്നാലും നമുക്ക് സംസാരിക്കാം. അപ്പോൾ സ്വാതന്ത്ര്യദിനത്തെ നിങ്ങളുടെ വിശേഷങ്ങൾ, സ്വാതന്ത്ര്യദിനം നിങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ കാണും ഈ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച്. അതായത് രാവിലെ എഴുന്നേറ്റ്, ഞാൻ സത്യം പറയാൻ സ്വാതന്ത്ര്യദിനം ഞാൻ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ട്, അതായത് പതാക ഉയർന്ന് ഞാൻ കണ്ടിട്ടില്ല, കാരണം ഞാൻ എഴുതിയൊക്കെ താമസിക്കും. അതുകൊണ്ട് ഞാൻ, കാരണം നമുക്കൊരു അവധി കിട്ടുന്നൊരു ദിവസമല്ലേ, അപ്പോൾ രാവിലെ പോയി ഇങ്ങനെ പതാക ഉയർന്ന് കാണാൻ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ രീതിയിൽ കണ്ടിട്ടില്ല. മുട്ടായിയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് അന്ന് കിട്ടുന്ന. അന്ന് നമുക്ക് കോൾ വരുന്നുണ്ട്, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ നിമ്മിയുടെ കുട്ടിക്കാലത്ത് സ്വാതന്ത്ര്യദിനത്തെ കുറിച്ച് ഞങ്ങളോട് പങ്കുവെക്കുമോ?
1: കുട്ടിക്കാലത്ത് സ്വാതന്ത്ര്യദിനം വെച്ചാ രാവിലെ സ്കൂളിൽ
0: പോവുമായിരുന്നല്ലേ.
1: അന്ന് നമ്മൾ പൂവൊക്കെ പിച്ച് പോവായിരുന്നു, ഈ ഓണപ്പരിപാടിക്ക് പോകുന്നത് പോലെ പൂവൊക്കെ പിച്ച് കൊടിയിട്ട് ഉണ്ടാക്കി, അന്ന് പേപ്പർ വെച്ച് കൊടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവായിരുന്നു സ്കൂളില്. പിന്നെ പിന്നെ വെച്ചാൽ പായസം മുട്ടയൊക്കെ കിട്ടുമല്ലോ അന്ന് പോയാല്.
0: അത് പ്രതീക്ഷയാണോ നിമ്മി പോകുന്നത്?
1: പിന്നല്ലാതെ
0: എന്നിട്ട്
1: പിന്നെ പ്രത്യേകിച്ച് പരിപാടി? ഇന്നത്തെ കൂട്ടാന്ന് ഡാൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇപ്പഴല്ലേ എല്ലാ ക്ലാസ്സിലും ഓരോ ഡാൻസും ഡ്രസ് കോഡും ഒക്കെ ഉള്ളത്. അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു.
0: അങ്ങനെയൊക്കെ ഉണ്ടോ?
1: യൂണിഫോം ഇട്ടോണ്ടായിരുന്നു പോകുന്നത്.
0: അങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പൊ?
1: ആ ഇപ്പൊ അതൊക്കെ ഉണ്ടോ? ഇപ്പൊ എന്റെ മോന് ഇപ്പൊ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ മോന് ഡ്രസ് കോഡ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, അതിനു വേണ്ടിട്ട് റിബണും എല്ലാം വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇപ്പൊ സ്കൂളില്.
0: എന്തൊക്കെയായി നടക്കുന്നത് ഈ കൊച്ചു കേരളത്തില്? മുട്ടായി കിട്ടുമായിരുന്നല്ലോ. ഓക്കെ, നിമ്മി ഇന്ന് എന്താണ് പരിപാടി സ്വാതന്ത്ര്യദിനമായിട്ട്? ജോലിക്ക് പോകണോ?
1: മോന് സ്കൂളിലൊക്കെ വിട്ടിട്ട് ജോലിക്ക് പോകും. മോന് സ്കൂളിൽ പരിപാടിയൊക്കെ ഉണ്ട്, ഡാൻസും പാട്ടൊക്കെ ഉണ്ട്.
0: ഓക്കെ, ഇന്ന് ആഞ്ഞു നടക്കുവാന്ന് തോന്നല്ലോ, ഭയങ്കര. ഓക്കെ, എന്തായാലും ആഞ്ഞാഞ്ഞു നടന്നോളൂ, നമുക്ക് കുറെ പാട്ട്. ഓക്കെ, വിളിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, നിമ്മിക്കും ഞങ്ങള് തിരിച്ചു നേരുകയാണ്. ഓക്കെ ശരി, അപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.
2: റേഡിയോ 91.2.

തട്ടക്കെട്ടതും തട്ടക്കെട്ടതും തട്ടക്കെട്ടതും തട്ടക്കെട്ടതും.

എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2. ജഗന ജഗന ദാ ജഗ ജഗ നഗ ജഗ ജഗന ജഗ

0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും.
7: അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

യെസ്, നമ്മളങ്ങനെ തിരികെ വന്നിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആയിരുന്നു. ഇന്ന് കൂടെ ഉണ്ടായിരുന്ന അർജന്റീനയായിരുന്നു. എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതെൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം, ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: സ്റ്റേ ട്യൂൺ, എന്റെ റേഡിയോ 91.2.

0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാക്കപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കണക്ട് ആയോ?
4: ഏ, ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
2: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സീറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ്ണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: ഞെട്ടിച്ചേ.
1: കൊള്ളാം എന്നെ, ഞാൻ ആരാ മോൻ? ഞാൻ വിടുവോ? ആര്യനെല്ലില പതിരും കൂട്ടി തമ്പ്രാനെ ഞാനും പറ്റിച്ചേ.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യം 80th സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഘോഷങ്ങളിൽ അലയടിച്ച് വന്ദേ മാതരം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൌജന്യ പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും ഉത്സവബത്തയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീലങ്കയ്ക്കെതിരായ 1st ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിനും പരമാധികാരത്തിനുമായി പരമോന്നത ത്യാഗം സഹിച്ച ധീര രക്തസാക്ഷികൾക്ക് രാഷ്ട്രപതി പ്രണാമമർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ധീര ജവാന്മാരുടെ സ്മരണ പുതുക്കി 2 മിനിറ്റ് മൌനവും ആചരിച്ചു.
1: 80th
0: ആഘോഷ നിറവിൽ രാജ്യം. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. വികസിത ഭാരതത്തിനായുള്ള യുവജനങ്ങളുടെ സംഭാവനകൾ അംഗീകരിച്ചുകൊണ്ട് യുവശക്തി ആസ്പദമാക്കിയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യലബ്ധിക്കുശേഷം ഇതാദ്യമായാണ് ചുവപ്പുകോട്ടയിൽ വന്ദേ മാതരം മുഴങ്ങുന്നതെന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര ത്വരിതപ്പെടുത്തുന്നതിനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ്വ്യവസ്ഥയായി മാറിയതായി അദ്ദേഹം പറഞ്ഞു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. ആഗോളതലത്തിൽ AI മേഖലയിൽ നേതൃനിരയിലേക്ക് ഉയരാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു.
2: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമനെ കർനെ കാ നിർണയ കിയാ ഹൈ. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹമാരെ പാസ്, ഉത്തമ ടാലന്റ് ഹൈ, ടീച്ചേഴ്സ് ഹൈ. ഉൻ സംസാധനോ കോ ജോഡ് കർകെ ഹം ദേശ് കെ നൗജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനെ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലേ ഹൈ. AI കാ വിസ്താര ബഹുത് തേജി സേ ബഡ് റഹാ ഹൈ. ലാൽ കിലെ സേ മൈ ദേശ് കെ നൗജവാനോ കേ ലിയേ ഘോഷണ കർനാ ചാഹതാ ഹൂം. ഹമനെ തയ് കിയാ ഹൈ കി ആനേ വാലേ ഏക് വർഷ മേ 1 കറോഡ് യുവാഓ കോ AI സ്കിൽ കേ ലിയേ ട്രെയിനിംഗ് ദേനെ കാ ഹം കാം കരേംഗേ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, S. ജയശങ്കർ തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റാനുള്ള പവിത്രമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രതിബദ്ധതയോടും ഉത്തരവാദിത്തത്തോടും അഭിമാനത്തോടും കൂടി രാഷ്ട്രത്തെ സേവിക്കാൻ ത്രിവർണ പതാക എന്നും പ്രചോദനമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയുടെയും ത്രിവർണ പതാകയുടെയും മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞു. കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും സ്വാതന്ത്ര്യദിനാശംസകൾ പങ്കുവച്ചു. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്നും ദുരന്ത ബാധിത കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തുക, ലഹരി മുക്ത സമൂഹം സൃഷ്ടിക്കുക എന്നിവയ്ക്ക് സർക്കാർ മുൻഗണന നൽകുന്നുവെന്നും തന്റെ സന്ദേശത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി.
3: ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. ജനാധിപത്യം നിരന്തരമായ സംവേദനമാണ്. എതിർപ്പും ചോദ്യം ചെയ്യലും തുറന്ന സംഭാഷണവും തിരുത്തലും ജനാധിപത്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഏകവിളത്തോട്ടത്തിൽ ഒരേ ഇനം മനുഷ്യരെ വളർത്തി ഒരേ ഭാഷയും ഒരേ വിശ്വാസവും ഒരേ ജീവിതശൈലിയും വളർത്തുന്ന ഏത് വ്യത്യസ്തതയെയും ഭയക്കുന്ന വെറുപ്പിന്റെ തുരുത്തുകളും വർഗീയതയുടെ ഇരുളടങ്ങളും സൃഷ്ടിക്കുന്നതല്ല ജനാധിപത്യം.
0: വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിച്ചു. മാഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി ശിവകൊളുന്തു പതാക ഉയർത്തി. തുടർന്ന് മാഹി പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, പുതുച്ചേരി ഹോംഗാർഡ്സ്, NCC തുടങ്ങിയ വിഭാഗങ്ങളുടെ വർണ്ണാഭമായ പരേഡും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. മാഹി MLA അശോക് കുമാർ പങ്കെടുത്തു. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. 2047 രാജ്യം 100-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ പൂർണ്ണമായും വികസിത രാജ്യമായി മാറുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കേരളം എന്ന് പുനർനാമകരണം ചെയ്ത് പാർലമെന്റിൽ ബിൽ പാസാക്കിയ ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യദിനമാണിതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. വിശദാംശങ്ങളിലേക്ക്.
1: കൊല്ലം ആശ്രാമ മൈതാനത്ത് നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ടയിൽ മന്ത്രി PC വിഷ്ണുനാഥ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കോട്ടയത്ത് മന്ത്രി മോൻസ് ജോസഫ് സ്വാതന്ത്ര്യദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കിയിൽ മന്ത്രി അനൂപ് ജേക്കബും തൃശൂരിൽ മന്ത്രി OJ ജനീഷും പാലക്കാട് മന്ത്രി AN ഷംസുദ്ദീനും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. വയനാട് ജില്ലാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിന് മന്ത്രി T.സിദ്ദിഖ് നേതൃത്വം നൽകി. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി KM ഷാജി പതാക ഉയർത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 80-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും പ്രത്യേക ഉത്സവബത്തയും അഡ്വാൻസും അനുവദിച്ച് സർക്കാർ. 4,500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവബത്തയായി 3,000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത 1,250 രൂപയാണ്. ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ബെൽജിയം, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: അരനൂറ്റാണ്ട് പിന്നിട്ട കിരീടനേട്ടത്തിന്റെ തുടർച്ചയ്ക്കായി ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീം ഇന്ന് മത്സരത്തിനിറങ്ങിയാണ്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ എന്നിവരാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. 1975 ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടം. കഴിഞ്ഞ തവണ ഭുവനേശ്വർ 9-ാം സ്ഥാനത്തായിരുന്നു. ഹർമൻപ്രീത് നയിക്കുന്ന പെനാൾട്ടി കോർണർ ലൈനപ്പാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം. പരിചയസമ്പന്നരായ മൻപ്രീത് സിംഗിന്റെയും മൻദീപ് സിംഗിന്റെയും സാന്നിധ്യവും കരുത്താകും. വനിതകൾ നാളെ വൈകിട്ട് 4:30 ചൈനയുമായി ഏറ്റുമുട്ടും. ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടുമാണ് വനിതകളുടെ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. ഇത്തവണ ക്വാർട്ടർ ഫൈനൽ ഒഴിവാക്കി പുതിയ ഫോർമാറ്റിലാണ് ലോകകപ്പ് ഹോക്കി സംഘടിപ്പിക്കുന്നത്.
0: ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം തങ്ങളുടെ 600-ാം ടെസ്റ്റ് മത്സരത്തിനാണ് ഇന്ന് കളത്തിലിറങ്ങിയത്. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്കുള്ള ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടി. അർഹരായ എല്ലാ കർഷകരും AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ. ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഘോഷങ്ങളിൽ അലയടിച്ച് വന്ദേമാതരം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൌജന്യ പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും ഉത്സവബത്തയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ശ്രീലങ്കയ്ക്കെതിരായ 1st ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.

തലച്ചോറിലെ അണുബാധ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശിഷ് വിജയരാഘവൻ സംസാരിക്കുന്നു.

0: 22 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ച് ആയാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ലോകം മാറുന്നത് നമ്മൾ അറിയുന്നതിന് മുമ്പേ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലെ ഒരു ചെറിയ ഫോൺ മുതൽ നാളെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ആപ്പുകൾ, പുതിയ ഗാഡ്ജറ്റുകൾ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന ടെക് ട്രെൻഡുകൾ, ഇതൊക്കെയും അറിയാൻ ഇനി മറ്റൊരിടത്തും പോകണ്ട. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിലൂടെ നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാം. ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നമുക്ക് പുതിയ ട്രെൻഡുകളെ കുറിച്ച് അറിയാം 2 പാട്ടുകൾക്ക് ശേഷം.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെയാണ് ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് ടെക്കി ടോക്കിയിൽ കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നമ്മളിൽ പലരും പലയിടത്തും പോകാനായിട്ട് KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയുന്ന നമ്പർ ശ്രദ്ധിച്ചോണം. 9447071 ഈ നമ്പർ എന്തിന്റെയാണെന്നല്ലേ, ഈ നമ്പർ KSRTC നമ്പറാണ്. ഇതിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു റീപ്ലൈ വരും, അതായത് അവിടുന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് എവിടെ നിന്നും എവിടേക്കാണ് പോകേണ്ടത് എന്ന് അയക്കുക. അതായത് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് നമുക്ക് കൊല്ലത്തേക്കാണ് പോകേണ്ടതെങ്കിൽ അങ്ങനെ അയക്കുക, കരുനാഗപ്പള്ളി ടു കൊല്ലം എന്ന് അയക്കുക. അപ്പോൾ ആ റൂട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബസ്സുകളും കാണിക്കും, ഒരു ലിസ്റ്റ് വരും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സമയവും ബസ്സും ഒക്കെ സെലക്ട് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ നോക്കും, ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അത് കാണിക്കുകയും ചെയ്യും. ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം പേ എന്ന ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്താൽ നമ്മുടെ ഫോണിലുള്ള UPID ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും, അതുവഴി നമുക്ക് പേ ചെയ്യാൻ വെക്കും. ഇനി നിങ്ങൾ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലാത്ത ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് KSRTC ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിലൂടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എൻഡ്രോയിഡ് 91.2 ടെക്കി ടോക്കിയിലേക്ക്. ഇപ്പോൾ കൂടെയുള്ളത് അർജുൻ നിതിനാണ് ടെക്കി ടോക്കിയിൽ. നമുക്ക് ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ഞാനും എന്റെ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്ക് കറങ്ങാൻ പോകും ബൈക്കിൽ. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വയനാട് വരെ നിന്ന് പോയി. പോയത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ്. പോയി പകുതി എത്തിയപ്പോഴത്തേനും എന്റെ സിമ്മിന്റെ റേഞ്ച് കട്ടായിപ്പോയി. അതോടുകൂടി ഗൂഗിൾ മാപ്പിന്റെ സഹായം എനിക്ക് അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത്, എടാ നമുക്കിത് ഓഫ്ലൈൻ ആയിട്ട് ഈ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് കട്ടായാലും നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഈ മാപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുക്കുക. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിൽ ഓഫ്ലൈൻ മാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ അവിടെ സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. നമ്മുടെ കേരളത്തിൻ്റെ ഫുൾ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വെറും 570 MB മാത്രമേ സൈസ് വരുന്നുള്ളൂ. ഇനി കേരളത്തിൽ എവിടെ പോയാലും റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും ഈ മാപ്പ് നമ്മളെ സഹായിക്കും. ഇത് ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലൂടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

നമ്മളൊരു ബ്രേക്കിന് ശേഷം തിരികെ വന്നിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും ഡ്യുവൽ സിം ഉള്ള ഫോണുകളാണ് ഉള്ളത്. ഈ രണ്ട് സിമ്മിലും വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ പലപ്പോഴും രണ്ട് ഫോണുകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. ഇൻസ്റ്റഗ്രാം നമ്മൾ ഒന്നിലധികം അക്കൗണ്ടുകൾ ഒരാപ്പിൽ ഉപയോഗിക്കുന്നത് പോലെ ഒരേ ഫോണിൽ തന്നെ രണ്ട് വാട്സപ്പ് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അതിനായിട്ട് ആദ്യം നിങ്ങൾ വാട്സപ്പ് ഓൺ ചെയ്യുക. മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിലേക്ക് പോകുക. അവിടെ നമ്മുടെ പ്രൊഫൈലിനടുത്തായിട്ട് കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിലവിലുള്ള അക്കൗണ്ടിന് താഴെയായിട്ട് ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമതായി ഉപയോഗിക്കേണ്ട വാട്സപ്പ് നമ്പർ നൽകുക. ആവശ്യമായ വെരിഫിക്കേഷൻ കൂടി പൂർത്തിയാക്കിയാൽ ഇനി ഒരേ ഫോണിൽ തന്നെ രണ്ട് വാട്സപ്പ് അക്കൗണ്ടുകൾ എളുപ്പത്തിൽ ഉപയോഗിക്കാം. ഓരോ തവണയും വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയോ വേറെ ഫോൺ എടുക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഇനി രണ്ട് സിമ്മ്, രണ്ട് വാട്സപ്പ്, എല്ലാം ഇനി ഒരു ഒറ്റ ഫോണിൽ. ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ നമുക്ക് തുടർന്നും കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. നിങ്ങളുടെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവാറുണ്ടോ? ഫോൺ സ്ലോ ആകുന്നുണ്ടോ? എങ്കിൽ ഇതാ ഒരു ചെറിയ ടിപ്പുണ്ട്. ആദ്യം നിങ്ങളുടെ മൊബൈലിലെ ഡയലർ പാഡ് ഓപ്പൺ ചെയ്യുക. അതിൽ *#9900# എന്ന് ടൈപ്പ് ചെയ്യുക. ചില സാംസങ് ഫോണുകളിൽ ഇതൊരു പ്രത്യേകം സിസ്റ്റം ഡം പേജ് ഓപ്പൺ ചെയ്യാൻ സഹായിക്കും. അവിടെ കാണുന്ന ഓപ്ഷനുകളിൽ ആവശ്യമായത് മാത്രം തിരഞ്ഞെടുക്കാം. എന്നാൽ ശ്രദ്ധിക്കണം, എന്താണ് ചെയ്യുന്നതെന്ന് ഉറപ്പില്ലാത്ത ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ഈ കോഡ് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഓരോ മൊബൈൽ ബ്രാൻഡ് സോഫ്റ്റ്വെയർ വേർഷനും അനുസരിച്ച് ഇത്തരം സർവീസ് കോഡുകൾ മാറാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഗൂഗിൾ എടുക്കുക, നിങ്ങളുടെ ഫോൺ മോഡലിന്റെ പേര് ചേർത്ത് സിസ്റ്റം ഡം കോഡ് അല്ലെങ്കിൽ സിസ്റ്റം കോഡ് എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഫോണിന് അനുയോജ്യമായ കോഡ് ലഭിച്ചാൽ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഈ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഡിലീറ്റ് ഡം സ്റ്റേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങളുടെ ഫോണിന്റെ ഹാങ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഫോൺ ഹാങ് ആകുമ്പോൾ ആദ്യം തന്നെ വേറെ ആപ്പുകളൊന്നും ഉപയോഗിക്കാതെ നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് ശരിയാക്കാൻ നോക്കുക. ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻതെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

അങ്ങനെ ഇന്ത്യ ടെക്കിട്ടൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ടെക്നോളജി എന്ന് പറയുന്നത് വെറുതെ പുതിയ പുതിയ ഗാഡ്ജറ്റുകളെ കുറിച്ചും വലിയ വലിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും മാത്രം സംസാരിക്കുന്ന ഒന്നല്ല. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെയുള്ള ചെറിയ ചെറിയ ഫീച്ചറുകൾ പോലും നമ്മുടെ സമയം ലാഭിക്കാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും സഹായിക്കുന്നവയാണ്. ഒരേ ഫോണിൽ രണ്ട് വാട്സപ്പ് അക്കൗണ്ടുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതും മൊബൈൽ ഹാങ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അങ്ങനെ നമ്മൾ ദിവസവും നേരിടുന്ന ചെറിയ ടെക്നോളജി പ്രശ്നങ്ങൾ പിന്നിലുള്ള പരിഹാരങ്ങളാണ് ഇന്നത്തെ ടെക്കി ടോക്കിൽ നമ്മൾ പരിചയപ്പെട്ടത്. നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ, അതിനുള്ളിൽ തന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലത് ഒരു സെറ്റിംഗ്സിന്റെ ഉള്ളിലായിരിക്കും, ചിലത് ഒരു ചെറിയ ട്രിക്ക് ആയിരിക്കും, വേറെ ചിലത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു ഫീച്ചർ ആയിരിക്കും. ഇങ്ങനെയുള്ള ടെക്നോളജി പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം മറ്റൊരു എപ്പിസോഡിൽ. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
1: ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
7: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
8: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
10: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
9: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
8: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
8: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കണക്ട് ആയോ?
4: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
3: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

0: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റ് റേഡിയോ 91.2.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: കേൾക്കൂ എന്റെ റേഡിയോ 91.2.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
8: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
7: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
6: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
6: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
12: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.

0: രശ്മി ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
1: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട്
2: 8 1 8 6 0 5 7 9 0.
3: ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
10: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 50-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാകയുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30-ാം വാർഷികം മന്ത്രി കെ എം ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചുവപ്പുകോട്ടയിൽ ആദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായി. 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമനെ കർനെ കാ നിർണയ കിയാ ഹൈ. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹമാരെ പാസ്, ഉത്തമ ടാലന്റ് ഹൈ, ടീച്ചേഴ്സ് ഹൈ. ഉൻ സംസാധനോ കോ ജോഡ് കർകെ ഹം ദേശ് കെ നൌജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനെ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലെ ഹൈ.
0: പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം എത്രയും വേഗം ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കക്ഷികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി രാജ്യവ്യാപകമായി ടാലന്റ് ഹണ്ട് സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: बच्चों में खेल प्रतिभा ढूंढने के लिए गांव गांव शहर शहर स्कूल स्कूल एक टैलेंट हंट का अभियान चलाया जाएगा.
0: രാജ്യവികസനത്തിന് ആക്കം കൂട്ടാനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂടും പ്രഖ്യാപിച്ചു. പ്രകൃതി ദുരന്തങ്ങളും പ്രളയവും ബാധിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾക്കൊപ്പം രാജ്യമുണ്ടെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകി. 80-ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, മതേതരത്വം, രാഷ്ട്രീയ ബോധം എന്നിവയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിന ഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. കേരള സർവകലാശാല ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, എറണാകുളം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, HLL ലൈഫ് കെയർ ലിമിറ്റഡ്, കഴക്കൂട്ടം സൈനിക സ്കൂൾ എന്നിവിടങ്ങളിലും ദിനാഘോഷ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. നിലയം മേധാവി AG ബൈജു ദേശീയ പതാക ഉയർത്തി. ശബരിമലയിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പരിശോധനാ ലാബ് സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. സന്നിധാനത്തെയും പമ്പയിലെയും ആശുപത്രികളിൽ ഇതിനായി ആരോഗ്യ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫോറൻസിക് മെഡിസിൻ വിഭാഗം എന്നിവയുടെ സംയുക്ത ലാബ് സജ്ജമാക്കണം. വരുന്ന മണ്ഡലകാലത്തിന് മുൻപായി ലാബ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി PMFME നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന PMFME കോൺക്ലേവിൽ പുരസ്കാരം വിതരണം ചെയ്യും. ജനകീയാസൂത്രണത്തിന്റെ 30-ാം വാർഷികത്തിന് നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കം. തദ്ദേശ സ്വയംഭരണ മന്ത്രി കെ എം ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പീപ്പിൾസ് പ്ലാനിംഗ് എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഏകോപനം. തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ സീബ്രകൾ എത്തുന്നു. ഗുജറാത്തിലെ വൻതാരയിൽ നിന്നും 3-ഉം 5-ഉം വയസ്സുള്ള സീബ്രകളെ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി ഒ.ജെ. ജനീഷ് അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 9 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് സീബ്ര എത്തുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ അനിമൽ ആംബുലൻസിൽ റോഡ് മാർഗമാണ് സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ഏകദേശം 3 ദിവസം നീളുന്ന യാത്രയിൽ വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവയെ അനുഗമിക്കും. സീബ്രകളെ കൊണ്ടുവരുന്നതിന് പകരമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു ആൺ സിംഹവാലൻ കുരങ്ങനെയും ഒരു രാജവെമ്പാലയെയും വൻതാരയിലേക്ക് നൽകും. ഓണാവധിയിൽ തന്നെ സീബ്രകളെ സന്ദർശകർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തുന്നതെന്ന് മൃഗശാല അധികൃതർ വ്യക്തമാക്കി.
0: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് മറ്റന്നാൾ മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11:00 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങൾ നാളെ ആരംഭിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാകയുയർത്തും. രാവിലെ 8:00 മുതൽ വൈകിട്ട് 3:00 വരെ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
4: ഉദ്ഘാടന ചടങ്ങിനുശേഷം ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്ക് ഇറങ്ങും. കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും കണ്ണിനു കുളിരേകുന്ന നിശ്ചല ദൃശ്യങ്ങളും തൃപ്പൂണിത്തുറ നഗരത്തിനൊന്നാകെ നിറച്ചാർത്ത് പകരും. അത്തച്ചമയ ഘോഷയാത്രയിലും മറ്റു ആഘോഷ പരിപാടികളിലും സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ 1,000,000 ആളുകളാണ് പങ്കെടുക്കുക.
0: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ പ്രചാരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 7:00 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്നാരംഭിക്കുന്ന സൈക്കിൾ റാലി കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ അവസാനിക്കും. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ വിജയിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺ എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30-ാം വാർഷികം മന്ത്രി കെ.എം. ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി കെ. മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമായണ സന്ധ്യയിൽ രാമായണ കഥ പറഞ്ഞു കൂടെയുള്ളത് ഞാൻ സ്വാതി ആചാര്യ. ഭക്തിസാന്ദ്രമായ ഈ രാമായണ മാസത്തിൽ ഒരു മാസക്കാലമായിട്ട് നമ്മള് രാമകഥകളും രാമായണ കഥകളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ രാമരാവണ യുദ്ധം കഴിഞ്ഞു. വീണ്ടും 14 വർഷത്തെ വനവാസത്തിന് ശേഷം രാമനും സീതയും ലക്ഷ്മണനും വീണ്ടും അയോധ്യയിലേക്ക് തിരികെ എത്തി. അയോധ്യയിലെ ജനങ്ങൾക്കെല്ലാം ഇത് ആനന്ദത്തിന്റെ ദിവസമാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്. എല്ലാ വീടുകളിലും ദീപങ്ങൾ തെളിഞ്ഞു സന്തോഷം കൊണ്ട്. രാമന്റെ പട്ടാഭിഷേകം കഴിഞ്ഞു. രാമൻ എല്ലാ ജനങ്ങളെയും സുരക്ഷിതരാക്കി. അയോധ്യയിലെ ജനങ്ങൾ പട്ടിണിയും ദുരിതവും എല്ലാം മറന്നുകഴിഞ്ഞു. എല്ലാവരുടെയും കണ്ണിലും ആനന്ദമാണ് കാണാൻ കഴിയുന്നത്. അപ്പോ ഇനിയുള്ള ഭാഗങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. രാജ്യത്തെ മുക്കിലും മൂലയിലും വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് ശ്രീരാമൻ രഹസ്യ ഭടന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം രാമസഹോദര ഭാര്യമാരെല്ലാവരും ഗർഭിണികളാവുകയാണ്. രാജ്യത്താകമാനം ഇത് വലിയൊരു സന്തോഷ വാർത്തയാണ്. അങ്ങനെ സീതാദേവിയുടെ പ്രസവ തീയതി അടുത്തുകൊണ്ടിരുന്നു. ഏവരും സന്തോഷത്തിലങ്ങ് മദ്യമറന്ന് ജീവിക്കുകയാണ്. എന്നാൽ രാമന്റെയും സീതയുടെയും സന്തോഷത്തിന് വലിയ നാളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. രാമന്റെ രഹസ്യ ചാരന്മാർ മുഖേന രാജ്യത്തെ പ്രജകളിലാകമാനം ചില സംശയങ്ങളൊക്കെ അടക്കം പറച്ചിലുകളൊക്കെ ഉണ്ടായി. ഇത് രാമൻ കേൾക്കുവാനിടയായി എന്നുള്ളതാണ് ഈ സന്തോഷം കെടുത്തുവാനുള്ള കാരണം. ജനങ്ങൾ പൊതുവില് അങ്ങൊക്കെ പറയാറുണ്ടല്ലോ, നാട്ടുകാർ പലതും പറയും എന്നൊക്കെ പറയാറല്ലേ. അതുപോലെ അന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ ഒരു കാര്യം, അന്യപുരുഷനൊപ്പം കഴിഞ്ഞ സീതയെയാണ് റാണിയാക്കി കൂടെ കൂട്ടിയത് എന്നാണ് പറയുന്നത്. ഇത് കേട്ട രാമന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം തന്റെ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടല്ലോ എന്നൊരു വാർത്ത രാമൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ഉടനെ തന്നെ തന്റെ സഹോദരന്മാരെയൊക്കെ രാമൻ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു രാജ്യഭരണം ഏറ്റെടുക്കണമെന്നും. പക്ഷേ ആരും അതിന് തയ്യാറായില്ല. എങ്കിൽ രാമൻ ഒരു കാര്യം തീരുമാനിച്ചു, സീതയെ കാട്ടിൽ ഉപേക്ഷിക്കണമെന്ന്. ഒരു രാജാവെന്ന നിലയിൽ തന്റെ വ്യക്തി ജീവിതവും വ്യക്തി താല്പര്യങ്ങളെക്കാളും എപ്പോഴും രാമൻ മുൻതൂക്കം കൊടുത്തിരുന്നത് രാമന്റെ രാജ്യത്തോട് മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തി താല്പര്യങ്ങളല്ല, സ്വന്തം ഇഷ്ടങ്ങളല്ല, കുടുംബമല്ല, എല്ലാം രാമന് രാജ്യമായിരുന്നു. ലക്ഷ്മണൻ സന്യാസിമാരെ കാണാൻ എന്ന വ്യാജേന സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കാട്ടിലെത്തിയതിനു ശേഷമാണ് എന്തുകൊണ്ടാണ് സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നത് എന്ന് പോലും പറയുന്നത്. ശരിക്കും നമുക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. പ്രത്യേകിച്ച് കാരണവും തീരുമാനവും ആരുടെ എന്ന് കേട്ടതോടുകൂടി തന്നെ സീത കാട്ടിൽ തുടരുവാൻ തീരുമാനിക്കുകയായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അതീവ വേദനയിലാണ് ലക്ഷ്മണൻ കാട്ടിൽ നിന്നും തിരികെ മടങ്ങുന്നത്. അങ്ങനെ കാട്ടിലെത്തിയ സീതാദേവി അഭയം പ്രാപിക്കുന്നത് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലാണ്. വാത്മീകി മഹർഷി ആവട്ടെ ഏറെ നാളായിട്ട് രാമായണം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാമന്റെ കഥയിലെ രാമായണത്തിലെ വഴിത്തിരിവ് അദ്ദേഹത്തെ അതിയായിട്ട് വേദനിപ്പിക്കുകയാണുണ്ടായത്. അദ്ദേഹം സീതയെ തന്റെ ആശ്രമത്തിൽ അഭയം നൽകുകയും സംരക്ഷിക്കുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം ലവകുശൻ എന്നിങ്ങനെ രണ്ട് ആൺമക്കൾക്ക് സീതാദേവി ജന്മം നൽകുകയുണ്ടായി. നല്ല മിടുക്കന്മാരായിട്ടുള്ള രണ്ട് ആൺമക്കൾ ആശ്രമത്തിൽ അങ്ങനെ കളിച്ചു വളരുകയാണ്. വാത്മീകി രാമായണത്തിൽ പുതിയ വഴിത്തിരിവുകളൊക്കെ ഉൾപ്പെടുത്തി കഥ പൂർത്തിയാക്കി ആശ്രമത്തിലെ അന്തേവാസികൾക്കൊക്കെ ചൊല്ലിക്കൊടുക്കുമായിരുന്നു. സീതയോട് ചെയ്തത് അന്യായമാണെന്ന് ചൂണ്ടിക്കാട്ടി ലവകുശന്മാർ രാമായണ പാരായണവുമായി അയോധ്യയിലെ ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങി. അപ്പോൾ ഈ കഥകളൊക്കെ അയോധ്യയിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തെ തെറ്റവർ മനസ്സിലാക്കുകയും പശ്ചാത്തപിക്കുകയൊക്കെ ചെയ്യുകയാണ് ആ സന്ദർഭത്തിൽ. അങ്ങനെ ഈ വാർത്ത കാട്ടുതീ പോലെ രാജ്യസദസ്സിലെത്തി. ലവകുശന്മാരെ രാജ്യസഭയിലേക്ക് വിളിപ്പിക്കുകയും അവർ ആരെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണിവിടെ. സീതയെ തിരികെ വിളിക്കാനുള്ള പ്രജകളുടെ താല്പര്യപ്രകാരം സീതയെ വാഗ്മീകിയുടെ ആശ്രമത്തിൽ നിന്നും രാജ്യത്തേക്ക് അയോധ്യയിലേക്ക് തിരികെ വിളിക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത്. പിന്നീട് അയോധ്യയിലേക്ക് സീതാദേവി തിരികെ എത്തി. ജനങ്ങൾ പിന്നെയും വെറുതെ വിടില്ല. ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണല്ലോ അങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് സീതാദേവി. നമുക്കൊരുപാട് സങ്കടം തോന്നും. ആ ഒരു സദസ്സിലും ജനങ്ങൾ പറയുന്നുണ്ട് സീതയുടെ ചരിത്രത്തെ പറ്റി ചോദ്യങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി അഗ്നി പരീക്ഷ നേരിടാനായിട്ട് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആദ്യത്തെ അഗ്നി പരീക്ഷ നടത്തിയത് ലങ്കയിൽ വെച്ചിട്ടായിരുന്നല്ലോ, അത് അയോധ്യയിലെ ജനങ്ങൾ ആരും കണ്ടില്ലല്ലോ എന്നാണ് അവർ പറയുന്ന ന്യായം. വീണ്ടും
രാമൻ അവിടെ നിശബ്ദനായി പോവുകയാണ് ചെയ്യുന്നത്. ശരിക്ക് ഇപ്പോ ഇപ്പോഴേക്കും സീതാദേവിയുടെ ക്ഷമ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സങ്കടവും കോപവും അപമാനവും ഒക്കെ സഹിച്ച് സീതാദേവി പിന്നീട് പ്രാർത്ഥിക്കുകയാണ് ഭൂമിദേവിയോട്. അമ്മേ, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ശ്രീരാമനെ മാത്രമേ വഹിച്ചിട്ടുള്ളൂ. ഞാൻ പരിശുദ്ധയും പതിവ്രതയുമാണെങ്കിൽ അവിടുന്ന് ഭൂമി പിളർന്ന് എന്നെ കൊണ്ടുപോകൂ എന്നാണ് സീതാദേവിയുടെ പ്രാർത്ഥന. സീതാദേവിയുടെ പ്രാർത്ഥനയിൽ ഭൂമിദേവി പിളർന്നു വന്ന് സീതയെ പേർ തിരികെ പോവുകയാണ്. അത്രമേൽ എന്താ പറയുക, കണ്ണീരോടെ അല്ലാതെ നമുക്ക് ഈ ഭാഗം കേൾക്കാനോ ചിന്തിക്കുവാനോ കഴിയില്ല.

0: അപ്പോ ഇന്നത്തെ രാമായണ സന്ധ്യയിൽ നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് കേൾക്കാം അല്ലേ?
1: കുമാരന്മാരെ, നിങ്ങൾ അയോധ്യയിലെ പുണ്യങ്ങളായ ഋഷിവാടങ്ങളിലും ബ്രാഹ്മണ ഗൃഹങ്ങളിലും തെരുവീഥികളിലും രാജപാതകളിലും രാജഭവനങ്ങളിലും ചെന്ന് രാമായണ കാവ്യം പാടുക. രാജാവായ രാമൻ കാവ്യം കേൾക്കണം എന്ന് പറയുകയാണെങ്കിൽ താളലയ സമന്വയമായി പാടിക്കേ

0: ആരാണ് ഈ ഉണ്ണികൾ? കുമാരന്മാരെ, നിങ്ങൾ ആരാണ്? ഇത് മനോഹരമായ കാവ്യം തന്നെ. ഉണ്ണികളെ, ആരുടെ കഥയാണിത്? ഏത് മുനിയാണ് ഈ കാവ്യത്തിന്റെ സൃഷ്ടാവ്?
1: രാജാവേ, ഞങ്ങൾ വാത്മീകിയുടെ ശിഷ്യന്മാരായ ലവകുശന്മാരാണ്. വാത്മീകി വിരചിതമായ രാമായണം മഹാനായ അങ്ങയെക്കുറിച്ചുള്ള ഇതിഹാസ കാവ്യമാണ്.
0: സംശയമില്ല, ഇത് മഹത്തായ കാവ്യം തന്നെ. ആരവിടെ? ഉടനെ വാത്മീകിയെ കണ്ടെത്തി സീതയുടെ പരിശുദ്ധി തെളിയിക്കാൻ അവസരം വന്നതായി അറിയിക്കൂ.

0: വാൽമീകി മഹർഷി അദ്ദേഹത്തിന് മുമ്പിൽ കൈകൂപ്പി കണ്ണീരോടെ വരുന്നത് സീതാദേവിയല്ലേ?
1: സ്വാഗതം മഹർഷി, മൈഥിലിക്കും സുസ്വാഗതം.
2: ദശരഥപുത്രനായ രാമ, രഘുവീര, ഇതാ സുകൃതയും ധർമ്മചാരിണിയും ലോകാപവാദം ഭയന്ന് എന്റെ ആശ്രമ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ടവളുമായ സീത. രാമ, എന്റെ 1000 കൊല്ലത്തെ തപശക്തിയാൽ പറയുകയാണ്, സീത 6 ഇന്ദ്രിയങ്ങൾ കൊണ്ടും പരിശുദ്ധയാണ്. ശുദ്ധയാണെന്നറിഞ്ഞിട്ടും പൗരാപവാദം ഭയന്ന് നീ ഉപേക്ഷിച്ച ജാനകി പരിശുദ്ധയാണ്. ഈ ഇരട്ടക്കുട്ടികൾ നിന്റെ പുത്രന്മാരാണ്, സ്വീകരിച്ചാലും.
1: വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. ദേവസന്നിധിയിൽ തന്നെ വൈദേഹി പരിശുദ്ധിയാണെന്നറിഞ്ഞവനാണ് ഈ രാമൻ. എങ്കിലും ലോകാപവാദം ശക്തമല്ലോ. അതാണ് ഞാൻ വീണ്ടും മൈഥിലിയെ ഉപേക്ഷിച്ചത്. അങ്ങനോട് പൊറുക്കൂ. ഈ ഇരട്ട കുട്ടികൾ എന്റെ മക്കളാണെന്ന് എനിക്കറിയാം. ലോകമധ്യത്തിൽ ശുദ്ധയായ സീതയിൽ എനിക്ക് പ്രീതി ഉണ്ടാകട്ടെ.
3: ശബ്ദത്തിനൊരുങ്ങുന്നു. ദേവാദിദേവകളെ കേട്ടുകൊള്ളു, രാമനുപരിയായി മറ്റൊന്നുമില്ലെന്ന സത്യം പറഞ്ഞ് എന്നെ ഭൂമിദേവി സ്വീകരിക്കട്ടെ.

0: നോക്കൂ, സീതയെ ഭൂമി കൈവെള്ളയിൽ വാങ്ങുന്നു. അയ്യോ മൈത്രി, അതാ ഭൂമിക്കടിയിലേക്ക് അന്തർദാനം ചെയ്യുന്നു.
1: മനസ്സ് വിങ്ങിപ്പോകുന്ന ഒരു നിമിഷമാണിത്. രാമായണ കഥയിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു സ്ത്രീയാണ്, സ്ത്രീ കഥാപാത്രമാണ് സീതാദേവി. സീതാദേവിയുടെ ഈ ഭൂപ്രവേശനം രാമനെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തുകയാണ്. ഇതിനിടയിൽ രാമമാതാക്കളും പരലോകം പോകുകയുണ്ടായി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? കാലം പോലെ കാലൻ വേഷം മാറി വന്ന് സ്വർഗാരോഹണത്തിനുള്ള സമയമായെന്ന് രാമനെ അറിയിക്കുകയാണ്. പിന്നീട് രാമന്റെ മക്കളായ കുശനെ കോസലത്തെ രാജാവായും ലവനെ ഉത്തരത്തിലെ രാജാവായും അഭിഷേകം ചെയ്തു. പിന്നീട് ശ്രീരാമചന്ദ്രൻ മഹാപ്രസ്ഥാനത്തിനായിട്ട് സരയൂ നദിയുടെ തീരത്തേക്ക് പോകുകയാണ്. ഈ ഒരു സംഭവം അയോധ്യയെ വിജനമാക്കി. അപ്പോ കാലൻ വരുന്നതും യമൻ വരുന്നതും ശ്രീരാമചന്ദ്രനോട് സംസാരിക്കുന്നതുമായ ആ ഭാഗം നമുക്ക് കേൾക്കാം.
2: മഹാത്മാവായ ശ്രീരാമചന്ദ്രന് വന്ദനം. ഞാൻ യമനാണ്. ബ്രഹ്മാവിന്റെ ഒരു സന്ദേശവുമായാണ് ഞാൻ അയോധ്യയിൽ എത്തിയിരിക്കുന്നത്. രഹസ്യമായൊരു കൂടിക്കാഴ്ചയ്ക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
3: യമരാജാവിന് അയോധ്യയിലേക്ക് സ്വാഗതം. ബ്രഹ്മാവിന്റെ സന്ദേശം അറിയിച്ചാലും വരൂ, രഹസ്യ സംഭാഷണത്തിനായി നമുക്ക് അന്തപുരത്തിലേക്ക് പോകാം. ലക്ഷ്മണ, ഒരീച്ചയെ പോലും അകത്തേക്ക് കടത്തിവിടാതെ കാവൽ നിൽക്കുക.
2: രാമ, ഏറ്റകൃത്യം ഏറ്റവും ഭംഗിയായി നിർവഹിച്ച നിനക്ക് ഇനി സ്വർഗത്തിലേക്ക് മടങ്ങി വരാം എന്നാണ് ബ്രഹ്മാവിന്റെ ദൂത്.
3: സ്വർഗാരോഹണത്തിന് രാമൻ സജ്ജനാണെന്ന് ബ്രഹ്മാവിനെ അറിയിച്ചുകൊള്ളു. എങ്കിലും സന്തത സഹചാരിയായ ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വരുന്നതാണ് സങ്കടം.
4: ജ്യേഷ്ഠ, എന്നെ ഓർത്ത് വിഷമിക്കരുത്. എല്ലാം കാലഗതി പ്രകാരമാണല്ലോ സംഭവിക്കുന്നത്. എന്നെ ഉപേക്ഷിച്ച് അങ്ങ് പ്രതിജ്ഞ നിർവഹിച്ചാലും ഇനി രാമനില്ലാത്ത ഈ ലക്ഷ്മണന് ദേഹത്യാഗം മാത്രമാണ്. സരയു നദി എന്നെ സ്വീകരിക്കും.
5: അറിഞ്ഞോ, നമ്മുടെ മഹാരാജാവ് മഹാപ്രസ്ഥാനത്തിൽ ഒരുങ്ങുന്നത്രേ.
6: മഹാരാജാവ് സരയു തീരത്തേക്ക് യാത്രയാവുന്നു. അതാ രാമൻ സ്വർഗാരോഹണം ചെയ്യുന്നു. ആ മൂന്ന് ലോകങ്ങളിലും ദിവ്യപ്രകാശം. ഈ നിമിഷം പുണ്യം, ഈ നിമിഷം സഫലം.

ധർമ്മയുക്തവും യശസ്കരവും ആയുർ വർദ്ധകവും രാജാക്കന്മാർക്ക് ജയപ്രദവും ആകർഷകവുമായ വാക്മീകിയാൽ വിരചിതവുമായ ഈ ആദികാവ്യം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ മനസ്സ് ശുദ്ധവും വിശാലവും ധർമ്മതൽപരവുമായി തീരുന്നതാണ്.

നിഷ്കൽമഷവുമായ ഏതു കാര്യത്തെയും അത് തനിക്ക് എത്ര കണ്ട് പ്രിയപ്പെട്ടതായാലും വ്യാകുലതയില്ലാതെ നടപ്പാക്കുന്ന നീതിയാണ് ശ്രീരാമധർമ്മം. ലോകത്തിന് രാമായണം നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. സഹജീവികളുടെ വേദനയിൽ നിന്ന് അധർമ്മത്തിനെതിരെ രൂപം കൊണ്ട കൃതിയാണ് രാമായണം. മാനുഷാദ എന്ന ശ്ലോകശകലം ഇതിന് ഉദാഹരണമാണ്. ശുദ്ധി എന്ന വാക്കിന് വ്യക്തമായ വ്യാഖ്യാനം രാമായണം നൽകുന്നുണ്ട്. ജന്മം കൊണ്ടല്ല ശുദ്ധി, കർമ്മം കൊണ്ടാണ് ശുദ്ധി നേടിയതെന്ന് രാമായണം പറയുന്നു. രാ ഇരുട്ടിൽ മാ മായിട്ടെ എന്നനുശാസിക്കുന്ന രാമായണം ഹൃദയാന്തതയാണ് പ്രത്യക്ഷത്തിൽ നമ്മളിൽ നിന്നും അകറ്റുന്നത്. സഞ്ജന സംഗമ ഫലവും ദുഷ്ടനിഗ്രഹത്തിനുള്ള കരുത്തും രാമായണത്തിലുണ്ട്. ഭരണാധികാരികൾ അധികാരത്തിന്റെ ഗർവിൽ മതിമറക്കുമ്പോൾ ഫലം ധർമ്മച്യുതിയായിരിക്കുമെന്ന് രാമായണം ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും ഉദാത്തമായ പ്രജാഹിതം നടപ്പിലാക്കാൻ രാമായണം അനുശാസിക്കുന്നു. നിങ്ങളുടെ താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് മറുവശത്തായി നിദാന്തവും സ്വച്ഛശാന്തവുമായ ആത്മീയ നേട്ടങ്ങളുണ്ടെന്ന് നമ്മുടെ രാമായണം പഠിപ്പിക്കുന്നു. മാനസിക സംഘർഷത്തെ ഇല്ലാതാക്കി ശുഭപ്രതീക്ഷകളെ നിറയ്ക്കുവാൻ രാമായണം സഹായിക്കുന്നുവെന്നും ആചാര്യന്മാർ ഉപദേശിക്കുന്നു. അങ്ങനെ ഈ രാമായണ മാസത്തിൻ്റെ പുണ്യം നുകർന്നുകൊണ്ട് രാമായണ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ട് ഒരു മാസക്കാലം നമ്മൾ ഒരുപാട് കഥാഭാഗങ്ങളൊക്കെ കേട്ടു, പഠിച്ചു, ഭക്തി സാന്ദ്രമായിട്ട് തന്നെ രാമനാമമൊക്കെ കേട്ട് രാമായണ കഥയിലെ സന്ദേശങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് അങ്ങനെ പോയി അല്ലേ. കഥ പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യയാണ്. ഈ രാമായണ മാസത്തില് രാമായണ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുവാനായിട്ട് ടീം എൻ്റെ റേഡിയോയിലെ എല്ലാവരും ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകി കഥാപാത്രങ്ങളെ സുന്ദരമാക്കുവാനായിട്ട് ഡോക്ടർ അനിൽ മുഹമ്മദ്, രഘുനന്ദൻ, ഫസൽ അഹമ്മദ്, താഹ, ബിനു ഭാസ്കർ, അജിം ഷാ, ആദിൽ, ഗോപിക, അഖിൽ, രേവതി, കാർത്തിക, മിഥുൻ ചന്ദ്രിക, റെഹാസ്, നൌഫൽ പുത്തൻപുരയ്ക്കൽ, ഉത്രാടം സുരേഷ്, അങ്ങനെ എല്ലാവരും ചേർന്ന് മനോഹരമായിട്ട് കഥ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു നല്ല സായാഹ്നം, ഇതിൽ നിന്ന് പഠിച്ച പാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു സായാഹ്നം നേരുന്നു. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ആഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
11: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
12: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
13: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്.

പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തൻ്റെ.

0: നീ ഇതെന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതും ഇല്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: നമുക്ക് പല ബന്ധങ്ങളും നേടാൻ കഴിയും, എന്നാൽ നല്ല ഹൃദയത്തിന് മാത്രമേ ആ ബന്ധങ്ങൾ കാലങ്ങളോളം നിലനിർത്താൻ കഴിയൂ. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ചെടികളും പൂക്കളും കാനനവും നദിയും തടാകവും ഒക്കെ പരമ്പരാഗത ഭാരത സങ്കല്പത്തിന്റെ ഭാഗമാണ് അല്ലെ? നമ്മുടെ കേരളവും ഹരിതാഭയുടെ മനോഹരമായ ഇടമാണ്. തീരദേശത്തോട് ചേർന്ന് നിൽക്കുന്ന മൊട്ടക്കുന്നുകളും നിറഞ്ഞ ധാരാളം നദികളും ഒക്കെയുള്ള പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധിയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വാക്കിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരു കാലത്തെ നമ്മുടെ വീടുകളിൽ ഫലവൃക്ഷങ്ങളായിരുന്നു നിറയെ ഉള്ളത്. പ്ലാവും മാവും സർപ്പോട്ടയും പപ്പായ അടക്കമുള്ള ഫലപുഷ്ടമായ മനുഷ്യനെ ബിഷപ്പിന് കഴിക്കാൻ കഴിയുന്ന, പിന്നെ ആണ്ടോടാണ് കൃഷി ചെയ്യുന്ന കപ്പയും കാച്ചിലും ചേമ്പും ചേനയും തുടങ്ങിയവയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അതിന്റെയൊക്കെ സ്ഥാനത്തെ വേറെ തരം കൃഷിയും വേറെ തരം ചെടികളുമായി നിറഞ്ഞിരിക്കുന്നു അല്ലെ? ഈ മാറ്റം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടാകുമോ ആവോ, എനിക്കറിയില്ല. കാരണമേ എവിടെയും കാണാതിരുന്ന ചെടികൾ മുറ്റത്ത് നിറഞ്ഞ് മുറിയിൽ കയറി ഇപ്പോഴേ കിടക്കയിലും തലയിണയിലും ചെടികൾ നിറയുന്ന ഒരു കാലമാണ്. അതിന് ധാരാളം ഗുണങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ മാറ്റത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ചെടികളും പൂക്കളും ഒക്കെ സൗന്ദര്യത്തിനും മുറ്റത്തിന്റെ മനോഹാരിതയ്ക്കും ഒക്കെ ഏറ്റവും നല്ലതാണ് അല്ലെ. പക്ഷേ പഴയകാലത്തെ നമ്മുടെ മുൻപത്തെ തലമുറ ഇത്തരം അലങ്കാര കാഴ്ചകളെക്കാൾ കൂടുതൽ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും ഒക്കെ ഉപയോഗങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെയായിരുന്നു. കാരണമേ അന്ന് വിശപ്പായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെ പക്ഷിയോഗ്യമായ എന്തെങ്കിലും വളർത്തുക, ആണ്ടോടാണ്ട് വരുന്ന ക്ഷാമത്തിനും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിനുമൊക്കെ ഒരു പരിഹാരം കാണുക എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലും കാഴ്ചപ്പാടിലുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നെ അന്നത്തെ കാലത്തെ കുട്ടികളാകട്ടെ ഈ ചെടികളുടെ പരിപാലനമോ അതുമായി ഒന്നുമല്ലാതെ തന്നെ വീടുകളിൽ ധാരാളം വളർത്തുന്ന മൃഗങ്ങളും കോഴി, താറാവ്, ആടക്കമുള്ളവയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു വേണ്ട ആഹാരം കണ്ടെത്തുക, ഇതിനെ വൃത്തിയാക്കുക, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ദൗത്യം. എന്ന് മാത്രമല്ല കേട്ടോ, അന്നൊക്കെ മുറ്റങ്ങളിൽ ചെടി വെച്ചിരുന്നാലേ ഒരു പക്ഷേ ഇത് ആടോ പശുവോ ഒക്കെ തിന്നുകളയുമെന്നും ഇതിനെ വളർത്തലാണ് പ്രാധാന്യമെന്നും ചെടികൾ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു സമീപനമാണ് അന്ന് സ്വീകരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കാഴ്ചപ്പാടുകൾ മാറി. ദൃശ്യ ഭംഗിയിലൂടെയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെയും തൊഴിലിന് വേണ്ടിയുള്ള യാത്രയും ഒക്കെ ആയപ്പോൾ പലതും മലയാളികൾ കാണാനും കേൾക്കാനും തുടങ്ങി. ഭാവനയ്ക്കും ചില അവസരങ്ങൾ വേണമല്ലോ. ചില കാഴ്ചകളിലൂടെയും ചില ചിന്തയിലൂടെയും ഒക്കെ ഭാവനകൾ അങ്ങോട്ട് വിരിഞ്ഞു. ഇന്ന് വീട് വെക്കുന്ന പ്രാധാന്യത്തോടെയാണ് മുറ്റത്ത് പൂന്തോട്ടം ഉണ്ടാക്കുന്നത്. അതിനെ പരിപാലിക്കുന്നതോ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനേക്കാൾ വലിയ ജാഗ്രതയോടെയാണ് അല്ലെ. ഇത് എന്റെ റേഡിയോ 91.2 ലേക്ക്.

0: ആപ്പ്.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

മതി മുസാണ്ടയും മുല്ല പോലത്തെ ചെടികളുമാണ് വീടുമുറ്റത്ത് ഉണ്ടായിരുന്നത്. കൗതുകം കൊണ്ടും അതുപോലെ തന്നെ പൂക്കളുടെ മനോഹാരിത കൊണ്ടും ഒക്കെയാണ് തെറ്റിയും ചേമന്തിയും ഒക്കെ വേലിപ്പടർപ്പുകളിലായിരുന്നു. അതിർത്തികൾ ഇന്നത്തെ പോലെ സ്നേഹം മതിലോ കോൺക്രീറ്റ് മതിലോ ഒന്നുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വൃത്തിക്കും ബലത്തിനും കാഴ്ച ഭംഗിക്കും വേണ്ടിയാണ് അത്തരം ചെടികൾ വളർത്തുന്നത് പതിവായിരുന്നു. എന്നാൽ പിന്നീട് ചെടിച്ചട്ടികളും സമാനമായ വളർത്തുന്ന ശൈലികളൊക്കെ രൂപപ്പെട്ടപ്പോൾ ഇത് വീടിന്റെ മുറ്റങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. ഇതിന് സൗന്ദര്യം മെച്ചപ്പെടുത്തലും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറി. വിദേശ രാജ്യങ്ങളിൽ പോയ മനുഷ്യർ അവിടുത്തെ ഭവന നിർമ്മാണ രീതിയിൽ പൂന്തോട്ടവും അതിന്റെ ഭംഗിയും ഒക്കെ കണ്ടാണ് ഇത്തരം സംഗതികളെ നമ്മുടെ നാട്ടിൽ കൂടുതലായി തുടങ്ങിയത്. പിന്നീട് ദൃശ്യ മാധ്യമങ്ങൾ വ്യാപകമായതോടുകൂടി പറയേണ്ടതില്ലല്ലോ അതിന് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി ഇന്ന് എല്ലാ ചാനലുകളിലും. അതുപോലെ തന്നെ സവിശേഷമായത് യൂട്യൂബ് ചാനലിലുമൊക്കെ മനോഹരമായ പൂന്തോട്ടങ്ങളെ കുറിച്ചുള്ള പരിപാടികളുമുണ്ട്. മനുഷ്യൻ സ്വസ്ഥത കൈവന്ന വേളകളിൽ അല്ലെങ്കിൽ കോവിഡ് കാലത്ത് വീട്ടിൽ അടയ്ക്കപ്പെട്ട സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ പരിപാലനം ഒരു ഭ്രാന്ത് പോലെയായി. കിട്ടുന്ന കാശിന് മുഴുവൻ ഇല്ലാത്ത കാശും കടം വാങ്ങി പോകുന്നിടത്തുനിന്നും എല്ലാ ചെടികളും കൊണ്ടുവന്ന് വീടുകൾ മനോഹരമായി അങ്ങനെ അലങ്കരിക്കാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും കൊച്ചാട്ടനും ചേച്ചിയും മക്കളും ഒക്കെ എല്ലാം വീട്ടിലായിരുന്നതുകൊണ്ട് ആ പരിപാലനം അങ്ങോട്ട് കത്തിക്കേറി. പല വീടുകളും പൂന്തോട്ടങ്ങളായി മാറി എന്നുള്ളതാണ് സത്യം. കൂട്ടത്തിലെ ചില്ലറ കച്ചവടങ്ങളും പൊടി പൊടിച്ചു. ഏതായാലും കോവിഡ് അവധിക്കാലം പൂന്തോട്ടവും ചെടികളുമായിരുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ. ചിലയിടങ്ങളിലൊക്കെ വളർത്തു മൃഗങ്ങൾ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ഇപ്പോൾ കാലമാകെ മാറിയപ്പോൾ സംഗതികളാകെ കുഴഞ്ഞു പറഞ്ഞു. പറമ്പിലൊന്നും കൃഷി ചെയ്യാനേ മനുഷ്യർക്ക് സമയമില്ല. കൃഷി മുഴുവനും പറമ്പുകൾ മുഴുവനും പോച്ചി കയറി കിടക്കുമ്പോൾ വീടിന്റെ മുകളിലാണ് കൃഷി. അതും കവറിനകത്താണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ചെടികൾ മുഴുവൻ പെരക്കകത്തായി കേട്ടോ. കിടക്കുന്ന ബെഡ്റൂമുകളിലടക്കം ചെടികൾ നിറയുന്ന കാലമായി. ഓരോന്നിനെയും വില കേട്ടാലേ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷേ ആ വിലയേക്കാളെ കൂടുതൽ അതിന്റെ പേരിലെ അഭിമാനം ഒരു തരം കാണിക്കുന്ന രീതിയുമൊക്കെ ഇത് മാറുന്നു എന്നതാണ് ഒരു സത്യം അല്ലേ. ഏതായാലും കിടപ്പറയിലും ഹാളിലും അടുക്കളയിലും ഒക്കെ ചെടികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മുറ്റവും പരിസരമൊക്കെ കാടുകയറി കിടന്നാലേ വീടിനകവേ ഹരിതാഭവും ആകട്ടെ എന്ന പുതിയൊരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ ഓരോരുത്തരും എത്തിയിരിക്കുന്നത്. അതിനെ പരിചരിക്കാനും സംരക്ഷിക്കാനും വളർത്താനും ഒക്കെ ഒരുപാട് സമയം നമ്മൾ മാറ്റിവെക്കുന്നു. നല്ലതാണ്, പ്രകൃതിയോടും ചെടികളോടും ഒക്കെയുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതൊരുതരം ഭ്രാന്ത് പോലെയോ അല്ലെങ്കിൽ മത്സരബുദ്ധി ജനിപ്പിക്കുന്നത് പോലെ ഒക്കെ ആകുന്നിടത്താണ് അതൊരപകടമാകുന്നത്. ഏതായാലും കാലം മാറിയപ്പോൾ കോലവും മാറുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഇതിൽ ശരിയേത് തെറ്റേത് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ചിന്തകൾ നമ്മുടെ വിവേകത്തെ കീഴ്പ്പെടുത്തി ശരിയായ വികാരത്തോടെ നല്ല പ്രകൃതി സ്നേഹികളായി സസ്യങ്ങളെയും ചെടികളെയും പൂക്കളും ഒക്കെ സ്നേഹിക്കുന്ന മനസ്സായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.

ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനമാണ്. നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കേണ്ട, ശ്വാസോച്ഛ്വാസത്തോളം നമുക്ക് പ്രിയപ്പെട്ട ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം അഭിമാനത്തോടും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ആഘോഷിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വ്യത്യസ്ത ഭാഷകളിലും വ്യത്യസ്ത സംസ്കാരങ്ങളിലും ആചാര രീതികളിലും ഭക്ഷണക്രമങ്ങളിലും ഇങ്ങനെ എല്ലാ വ്യത്യസ്തതകളിലും ജീവിക്കുന്ന മനുഷ്യർ ഭാരതമെന്ന ഒരു വികാരത്തിൽ നാം ഒന്നായിത്തീരുകയാണ്. നമ്മുടെ ഐക്യവും അഖണ്ഡതയും ബഹുസ്വരതയും ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടതാണ്. വ്യത്യസ്ത പൂക്കളുള്ള ഒരു പൂന്തോട്ടം എത്ര മനോഹരമായിരിക്കുമോ, അതുപോലെയാണ് വ്യത്യസ്ത മതങ്ങളും ഭാഷകളും സംസ്കാരവും ഒക്കെ ഒത്തുചേരുന്ന മഹത്തായ ഈ രാജ്യത്തിന്റെ പൈതൃകം. അത് കാത്തു സൂക്ഷിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. നാമൊക്കെ ധീരദേശാഭിമാനികളെന്നും വീരബലിദാനികളെന്നും ഒക്കെ വിശ്വസിക്കുന്ന, പാടിയും പുകഴ്ത്തിയും പറയുന്ന മഹാന്മാരൊക്കെ ജീവൻ വെടിഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ന് നാം കാണുന്ന ഈ പതാക വാനിലിങ്ങനെ സ്വതന്ത്രമായി പറന്നു കളിക്കുന്നത് കാണാനാണ്. ഒരുപക്ഷെ ഇത്രയേറെ വൈവിധ്യപൂർണമായ ഒരു സംസ്കാരത്തെയും ഒരു പൈതൃകത്തെയും ഒരു മഹത്തായ പാരമ്പര്യത്തെയും ചേർത്തു പിടിക്കുന്ന ഒരു രാജ്യം നമുക്ക് വേറെ ഈ ലോകത്ത് കാണാനാവില്ല. എന്തെല്ലാം ഇരുൾ വീണാലും ഈ രാജ്യത്തിനു വേണ്ടി പൊലിഞ്ഞ ജീവനുകൾ സത്യമാണെങ്കിൽ, അവർക്കിനിഞ്ഞ ചോര സത്യമുള്ളതാണെങ്കിൽ, ഉറപ്പായും ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ മനോഹാരിതയുടെ തീരത്തു നിന്നും മറ്റൊരു വിഘടിത ശക്തികൾക്കും സംഘടിത ശക്തികൾക്കും ഭിന്നിപ്പിക്കുവാനോ വിഭജിക്കുവാനോ ആകില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കൊന്നായി കൈ ചേർത്ത് പിടിക്കാം, ബഹുസ്വരതയിൽ അഭിമാനിക്കാം, ബഹുസ്വരതയിൽ ആഹ്ലാദിക്കാം. ഞാനും നിങ്ങളുമല്ല, നമ്മളാണ് ഭാരതീയരെന്ന് തിരിച്ചറിഞ്ഞ് ഐക്യത്തോടെയും അഖണ്ഡതയോടെയും മുന്നോട്ടു പോകാം. ആകാശത്തിലെ നക്ഷത്രങ്ങളായി നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവർ സന്തോഷിക്കുന്നത് കണ്ട് നമുക്കും ആഹ്ലാദിക്കാം. നമുക്കുച്ചൈസ്തരം വിളിക്കാം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കണക്ട് ആയോ?
5: ഏയ് ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു.

ലുലു കണക്റ്റിൽ നിന്നും ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. 20 കിയാ സീറോസ് കാറുകളും സ്വർണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: സ്നേഹികളെ, ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കഥ, ഈ കഥയുടെ പേര് ആനമയക്കി. അയ്യോ അയ്യോ, കുറുക്കൻ ഓലിയിടും പോലെ ഒരു മനുഷ്യ ശബ്ദം കേട്ടു.
1: എടി ഭാർഗവി, കുഞ്ഞെവിടെയാ?
2: അവൻ അപ്പുറത്ത് കാണും.
1: പോയി നോക്കടി.
2: മോനെ, അച്ഛൻ കുളിക്കാൻ പോയിട്ട് വന്നാണ്.
0: കേട്ടവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കൂട്ടം കൂട്ടമായി ഓടുകയാണ്. ഓടിപ്പോകുന്നതിനിടയിൽ ആളുകൾ പരസ്പരം ചോദിച്ചു, എന്താ പ്രശ്നം? എടോ പ്രശ്നം എന്താണെന്ന് അറിയാമെങ്കിൽ ഞാൻ ഓടുവോ? എന്താ പ്രശ്നം എന്ന് ആർക്കും അറിയില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും മത്സരിച്ച് ഓടുകയാണ്. അറ്റ്ലാന്റ ഒളിമ്പിക്സ് ഓട്ടത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനെ പോലെ പുറകെ ഓടിച്ചെല്ലുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. സഹൃദയരെ, സത്യത്തിൽ ആ മനുഷ്യൻ ഓടിയതല്ല, പുറകെ വന്ന പട്ടി അദ്ദേഹത്തെ ഓടിച്ചതാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് ഓടണമെന്നറിയാതെ അവസാനം ആ മനുഷ്യൻ ബഹളം കേട്ട ഭാഗത്തേക്ക് ഓടി. പ്രാണരക്ഷാർത്ഥം അപ്പോഴും ആ മുറവിളി നിന്നിട്ടില്ല. ആരോ കിടന്ന് അലറുന്നുണ്ട്, അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. നിന്നെ ഞങ്ങൾ ഇന്നൊരു പാകത്തിലാക്കി തരാമടാ എന്നും പറഞ്ഞ് ഒരു തെങ്ങിന് ചുറ്റും നാട്ടുകാർ വട്ടം കൂടി നിൽക്കുകയാണ്. ഓടി വന്ന പ്രസിഡന്റ് ഒരു ബുൾഡോസർ പോലെ എല്ലാവരെയും തള്ളിമാറ്റി മുന്നോട്ട് ചെന്നു. അവിടെ കൂടി നിൽക്കുന്ന ആബാലവൃദ്ധൻ ജനങ്ങളുടെ കയ്യിലും പണിയായുധങ്ങളും മാരകായുധങ്ങളും ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ ചിഹ്നങ്ങളും,
3: മമ്മട്ടി, കഠാരി, പിച്ചാത്തി, ശവല്, തൂമ്പ, പിക്കാസ്, ഇരുമ്പുവടി, കലപ്പ, അരിവാൾ, ചുറ്റിക, ചങ്ങല,
0: അവരുടെ നടുവിലായുള്ള ഒരു തെങ്ങിൽ ഒരു മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാവരും അയാളെ എന്തോ ചെയ്യാനുള്ള പുറപ്പാടാണ്. ചിലർ താടിക്കിട്ട് തട്ടുന്നു, ചിലർ മുതുകിന് കുത്തുന്നു, മറ്റു ചിലർ മർമ്മം നോക്കി മുട്ടുന്നു. ഈ സന്ദർഭം മുതലെടുത്ത് ചിലർ പെമ്പിള്ളേർക്കിട്ട് മുട്ടുന്നു. ഈ മുട്ടെല്ലാം കണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്വാസം മുട്ടി നിൽക്കുന്നു. അവരെല്ലാം കൂടി ആ മനുഷ്യനെ എന്ത് ചെയ്യാൻ പോകുന്നു നമുക്കൊന്നറിയാം.

0: എന്തിനാ നിങ്ങൾ ഇവനെ തെങ്ങി പിടിച്ച് കിട്ടിയത്? അത് ചോദിച്ച മാനിന്റെ മുഖത്തേക്ക് എല്ലാവരും നോക്കി. തെരഞ്ഞെടുപ്പുണ്ടായ കാലം മുതലേ തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പലതവണ സ്ഥാനാർത്ഥിയായി കയറി നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ പലതവണ ദയനീയമായി പരാജയപ്പെട്ട, ജനങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ള ആളാ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ക്ഷമകെട്ട ജനം നേരിയ ഭൂരിപക്ഷത്തോടെ ഏതോന്ന് ജയിപ്പിച്ചത്. പ്രസിഡന്റ് തെങ്ങിൽ ബന്ധിതനായ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവർ പിടിച്ചു കെട്ടിയത്? ഇവനെ കെട്ടിയല്ല, ഇവനെ കൊന്നിടണം. നിങ്ങൾ മിണ്ടാതിരി, കൊന്നിടുന്ന കാര്യം മാത്രം പറയരുത്. ഈ കഴിഞ്ഞ ദിവസം എന്റെ അമ്മായിപ്പിനെ അടക്കാൻ വേണ്ടി 15 അടി നീളം, 8 അടി വീതി, 1 ഇഞ്ച് ഖനം ഉള്ളൊരു ശവപ്പെട്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടാ വന്നത്.
1: അതെന്തിനാ ചേട്ടാ അത്രയും വലിയ ശവപ്പെട്ടി?
0: അമ്മായിപ്പിനെ മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഈ വഴുത നാക്കുന്ന റോളറല്ലേ, റോളർ അത് കയറി അരഞ്ഞു പോയി. കാരണം അമ്മായിപ്പിന് നീളവും കൂടി വീതിയും കൂടി ഖനം കുറഞ്ഞും പോയി. അതുകൊണ്ടാണ് 15 അടി നീളവും 8 അടി വീതിയും 1 ഇഞ്ച് ഖനമുള്ള ശവപ്പെട്ടി വാങ്ങിച്ചു കൊടുത്തത്.
1: അത് പോട്ടെ.
0: എന്താ അറിയാതെ കാര്യം പറ?
1: ഞാനൊരു ആനക്കാരനാ,
0: ആനയെ കൊണ്ട് ഉത്സവത്തിന് വന്നതാ.
2: അതാണോ കാര്യം?
0: ബാക്കി കൂടി കേൾക്കേ, പറയടാ.
1: ഞാൻ പറയാ,
0: ഈ നിൽക്കുന്ന ചേട്ടന്റെ ഭാര്യ എന്നോട് ആനവാല് ചോദിച്ചു. രാത്രിയിലും പകലും റെസ്റ്റില്ലാതെ പണിയായതുകൊണ്ട് ഞാൻ കൊച്ചുകൊടുപ്പാൻ കാലത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കി ആനവാലും കൊണ്ട് ഈ ചേട്ടന്റെ വീട്ടിൽ പോയി. മുട്ടുവിന് തുറക്കപ്പെടും എന്നാണല്ലോ. ഞാൻ എല്ലാ വാതിലും മുട്ടി നോക്കി. അവസാനം ഗതി മുട്ടി കുളിമുറി വാതിലിലും മുട്ടി. ആ വാതിൽ തുറന്നു. ഞാൻ കുളിമുറിക്കകത്ത് കയറി ആനവാല് കൊടുത്ത്. ആരെയോ ചേട്ടാ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഉപകാരം?
2: ഉപകാരം
0: പ്രസിഡന്റേ, ഈ ദുഷ്ടൻ ആനവാലം കൊണ്ട് കുളിമുറിക്കകത്ത് കയറുമ്പോ എന്റെ ഭാര്യ ജനിച്ചപടി നിന്ന് കുളിക്കുകയായിരുന്നു. ചേട്ടാ, അതിന് ഞാൻ ക്ഷമ പറഞ്ഞില്ലേ?
1: ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്നതല്ല. ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കുളിമുറിക്കകത്ത് നിന്നും ഇരുന്നും കിടന്നും ഈ ചേട്ടന്റെ ഭാര്യ കുളിച്ചു തീരുന്നതിനെ പറഞ്ഞു ഞാൻ ക്ഷമ പറഞ്ഞു.
0: ആര് പറയും സാറേ ഇന്നത്തെ കാലത്ത് ഒന്നിൽ കൂടുതൽ ക്ഷമ? ചേട്ടനറിയില്ല, എനിക്കാണ് തീരെ സമയമില്ല. ആ ഞാനാണ് സമയം പോലും നോക്കാതെ ഇത്രയും ക്ഷമ പറഞ്ഞത്.
2: ആ വാക്കുകൾ കേട്ട പ്രസിഡന്റിന്റെ കണ്ണുകൾ നിറഞ്ഞു.
0: പ്രിയമുള്ളവരെ, ആ കണ്ണുനീരിന് ഉപ്രസമല്ലായിരുന്നു, മധുരമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഷുഗർ കംപ്ലൈന്റ് ഓവറായിരുന്നു. രോഷം മൂടി നിൽക്കുന്ന ആ ഭർത്താവിനെയും നാട്ടുകാരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞു,
2: ക്ഷമയാണ് മോനെ ഏറ്റവും വലുത്. ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യവും സാധിക്കാം.
0: ഇത് കേട്ട് ഒരു കുറുത്തക്കെട്ടവൻ പറഞ്ഞു, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്.
2: പോരാ, ഭൂമിയോളം ക്ഷമിക്കണം.
0: ഓട്ടയുള്ള പാത്രം കൊണ്ട് ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ എത്ര ക്ഷമിച്ചാലും സാധിക്കുമോ?
2: സാധിക്കും. വെള്ളം ഉറഞ്ഞ് ഐസാകുന്നത് വരെ ക്ഷമിച്ചാൽ മാത്രം മതി.
0: അത് കേട്ട് ചോദിച്ചവനും പിന്നാലെ പ്രസിഡന്റും പോയെങ്കിലും ആ സ്ത്രീയുടെ ഭർത്താവ് പോയില്ല. അയാൾ ആ മനുഷ്യനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ സമയം വല്ലാത്തൊരു ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതാ ഒരു ആന ചിഹ്നം വിളിച്ചു വരുന്നു. ആനയുടെ വരവ് കണ്ട് അവിടെ ഓടാതെ നിന്നവരും ഓടാനായി നിന്നവരും ഇതിനു മുമ്പ് ഓടിയിട്ടുള്ളവരും എല്ലാം പ്രാണരക്ഷാർത്ഥ ഓടി. ഓടി വന്ന ആന തെങ്ങേൽ കെട്ടിയിട്ടിരിക്കുന്ന ആനക്കാരന് മുമ്പിൽ വന്ന് നിന്നു. തുമ്പിക്കൈ കൊണ്ടൊന്ന് തലോടിയിട്ട് ആ കെട്ട് വലിച്ചു പൊട്ടിച്ചു. പിന്നീട് ആ മനുഷ്യനെ കോരിയെടുത്തുകൊണ്ട് വന്ന വഴിയെ തന്നെ ആന നടന്നകുന്നു.
2: എന്തൊരു വർഗസ്നേഹം!
0: ആ സ്നേഹം കണ്ടപ്പം ആ സ്ത്രീയുടെ ഭർത്താവിന് അരിശം കൂടി. അയാൾ എവിടെയോ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു, എടാ ബാപ്പാനെ, ഈ ആനയുള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു, പക്ഷേ നിന ഞാൻ വിടില്ല. ഒന്നുകിൽ ആന അല്ലെങ്കിൽ ഞാൻ.
2: എന്റെ ആനെ! ഭയഭക്തി ബഹുമാനത്തോടെ പാപ്പാൻ ആനവാലിൽ പിടിച്ച് ചുംബിച്ചു,
0: ആനപ്പിണ്ടത്തിൽ തൊട്ട് നമസ്കരിച്ചു.
2: ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പുറകിൽ നിൽക്കുകയായിരുന്നു.
0: കുഞ്ഞുമോൾ പൊട്ടിച്ചിരിച്ചു.
2: പാപ്പാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്റെ കരിവീര ഒരു തപ്പാ, വീണ്ടും തല്ലു കുളിക്കാൻ ഇറങ്ങി വരുവാണല്ലോ.
0: അയാൾ അവളോട് ചോദിച്ചു, എന്താ കുഞ്ഞുമോളെ, നീ ഇപ്പോ വന്നത് നടന്ന വിശേഷത്തെ കുറിച്ച് ചോദിക്കാൻ വന്നതാണോ?
1: അല്ല. പിന്നെ

0: അല്ല, നീ കരയുകയാണോ? കരഞ്ഞ് കണ്ണും വയറും വീർപ്പിക്കാതെ. ഇനി എപ്പോഴാ കാണുന്നത്? നേരെ ഒന്ന് ഇരട്ടിക്കോട്ടെ, പതിവായി കാണുന്നിടത്ത് വരാം. രണ്ടു ദിവസം കഴിഞ്ഞാൽ ആനയും കൊണ്ട് പാപ്പാൻ പോവില്ലേ?
1: ആന പോയാ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ?
2: ഞാനും കൂടെ വരും.
0: നീ ഇങ്ങനെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ.
1: ആന കേട്ടാൽ എന്ത് വിചാരിക്കും?
0: ഒരു ദിവസം നിന്നെ കൊണ്ടുപോകാൻ എന്നെയും കൊണ്ട് ഈ ആന വരും. അതുവരെ എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ പേര് നീ പറയരുത് കുഞ്ഞുമോളെ, പറയരുത്.
1: പിന്നെ ഞാൻ ആരുടെ പേര് പറയും?
0: നിനക്ക് വൈരാഗ്യമുള്ള ആരെങ്കിലും പേര് പറ.
1: എനിക്ക് വൈരാഗ്യമുള്ളവരാരുമില്ല.
0: എങ്കിൽ പിന്നെ എനിക്ക് വൈരാഗ്യമുള്ളവരുടെ പേര് ഞാൻ പറയാം. അതങ്ങ് പറ. കഴിഞ്ഞ വർഷം ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൽ ചെറുപ്പിന് ആനയും കൊണ്ട് ഞാൻ വന്നപ്പോൾ മുതൽ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ വന്ന് ആശ്വസിപ്പിക്കാറില്ലേ?
1: അന്ന് ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടോ?
0: ഞാൻ എന്താ പറഞ്ഞത്?
1: ഈ ആനയെപ്പോലെ നിന്നെ ഞാൻ കൊണ്ടു നടക്കും, ആനയെപ്പോലെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. അന്ന് എന്നെ ഇക്കിളിപ്പെടുത്താൻ വേണ്ടി ചേട്ടൻ പറഞ്ഞ വാക്കുകൾ ഓർത്താണ് ചേട്ടാ ഇന്ന് ഞാൻ ഇക്കിളി വിടുന്നത്.
0: അന്ന് ഞാൻ എന്താ പറഞ്ഞത്?

0: നീ കരയാതെ, എനിക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട്. നിന്റെ കരച്ചിൽ കണ്ട് എന്തെങ്കിലും കുഴപ്പമാണെന്ന് കരുതി ആന കയറി ഇടപെടും. നീ ഇപ്പൊ പോ, ആരെങ്കിലും കാണും.
1: എനിക്ക് കത്തയക്കുമോ?
0: നീ എഴുതുന്ന കത്ത് വായിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചയക്കാം.
1: മറുപടി എഴുതില്ലേ?
0: മറുപടി എഴുതിയാൽ അത് വായിച്ച് മനസ്സിലാക്കാൻ നിനക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടേ നീ എനിക്ക് കത്തെഴുതിയാ മതി.
1: അടുത്ത ഉത്സവം എവിടെയാ?
0: അത് കുറെ ദൂരെയാ.
1: അത് കഴിഞ്ഞാലോ?
0: അത് കഴിഞ്ഞ് കൊങ്ങാണ്ടൂരാ. അവിടെ ഞാനൊരു 10 ദിവസം കാണും. എനിക്ക് അവിടെ ഒരു വീടുണ്ട്.
1: ചേട്ടന്റെ വീട് അഡ്രസ് മതി.
0: എന്നാൽ എഴുതിയെടുത്തു.
2: ആനപ്പാപ്പാൻ, ഉത്സവം നടക്കുന്ന അമ്പലം ബിയോ, കേരള.
1: എഴുതിയാ മതിയോ?
0: അത് ധാരാളം മതി, എനിക്ക് കിട്ടും.
1: പിന്നെ ചേട്ടാ, കൊങ്ങാണ്ടൂരുള്ള ഒരു അനുരാധ അറിയുമോ?
0: ഏത് അനുരാധയുടെ കാര്യമാണ് നീ പറയുന്നത്?
2: ഒരുപാട് അനുരാധമാരെ എനിക്കറിയാം. ഇതിൽ നിന്റെ അനുരാധ ഏതാ? ആനവാല് വാങ്ങാൻ ഒത്തിരി അനുരാധമാർ പകലും രാത്രിയിലും കൊച്ചുകുളപ്പാൻ കാലത്തും വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുമുണ്ട്.
0: ആഹാ, നിന്റെ ഈ അനുരാധ മാസുവിന്റെ ഭാര്യയാണോ?
1: അതെ.

അനുരാധയുടെ അയൽവാസിയാണ് പാപ്പാനെന്നറിഞ്ഞപ്പം അവൾക്ക് അല്പം ആശ്വാസമായി. ഈശ്വര, അവിടെ പോയാൽ കാണാമല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തേലും വഴി കാണാം. പിന്നെ അവിടെ നിന്നില്ല, നിറകണ്ണുകളോടെ അവൾ നടന്നകന്നു. അവൾ പോയെന്നുറപ്പായപ്പോൾ അസിസ്റ്റന്റ് പാപ്പാനെ വിളിച്ചു പറഞ്ഞടാ, നീ ആ രാഘവന്റെ ചായക്കടയിൽ പോയി എനിക്കൊരു ചായ വാങ്ങിച്ചോണ്ട് വാ. ഒരു ചായ നീയും കുടിച്ചു, പിന്നെ ഒരു 15 ചായ നമ്മുടെ ആനയ്ക്ക് വാങ്ങിച്ചു. ചായ വാങ്ങാൻ അവൻ റെഡിയാ, പക്ഷെ അത് രാഘവന്റെ ചായക്കടയിൽ തന്നെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവനൊരു മടി. ചായ കുടിക്കാൻ ആശാൻ അങ്ങോട്ട് ചെന്നാലെന്താ, എടാ നമ്മളിവിടെ ആനയും കൊണ്ട് വന്ന അന്ന് മുതൽ രാഘവന്റെ ഭാര്യ പറയുക, ഒന്ന് ആനപ്പുറത്ത് കയറ്റാമോ, ഒന്ന് ആനപ്പുറത്ത് കയറ്റാമോ, ഒന്ന് ആനപ്പുറത്ത് കയറ്റാമോ എന്ന്. ഞാൻ പറഞ്ഞ് കയറ്റാം, ഉത്സവമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോരെ. അതുകൊണ്ട് ആ ശിഷ്യ നീ പോയി ഒരു ചായ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോ അസിസ്റ്റന്റ് പറഞ്ഞ്, നേരാണോ ആശാനെ, വെറുതെയല്ല, അവരുടെ ചായക്കടയുടെ മുമ്പിൽ കൂടി പോകുമ്പോഴ് ബോണ്ട വേണോ, അപ്പം വേണോ, പുട്ട് വേണോ, അട വേണോ, വട വേണോ എന്നൊക്കെ പറയുന്നത് സത്യത്തിലേ ഇതൊക്കെ വേണമെന്നുണ്ട്. പക്ഷേ അവരുടെ നോട്ടവും ഭാവവും ശൃംഗാരവും കൂടി കാണുമ്പോൾ ആശാന് പറ്റിയതുപോലെ വല്ല കയ്യബദ്ധവും അറിയാതെ എനിക്കും പറ്റുമോ എന്ന് പേടിച്ച. എന്നാലേ ഇന്ന് നീ അവിടെ തന്നെ ചെന്ന് ചായ വാങ്ങിയാൽ മതി. ആശാനെ, അത്രയ്ക്ക് വിശേഷമാണ് അവിടുത്തെ ആഹാരം. എടാ ഭയങ്കര ടേസ്റ്റാടാ.

അവൻ ചായക്കട ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചെന്നപ്പോൾ ചായക്കടയുടെ മുൻപിൽ പതിവില്ലാതെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. അകത്തേക്ക് നോക്കി അവൻ ഞെട്ടിപ്പോയി. കടയുടെ ഉള്ളിൽ പഴക്കുരുക്കൾ ചിന്നി ചിതറിക്കിടക്കുന്നു. താൻ തിന്നണമെന്ന് ആഗ്രഹിച്ച ബോണ്ട താഴെക്കിട നുരുണ്ടു കളിക്കുന്നു. ഭദ്രകാളിയെ പോലെ കലിതുള്ളി നിൽക്കുന്ന രാഘവന്റെ ഭാര്യ ഓവറായി പഴത്ത ഒരു പഴക്കൊലയെടുത്ത് രാഘവന്റെ തലയ്ക്കടിക്കുന്നു. വേദന കൊണ്ട് അയാൾ അലമാറിയിലിരുന്ന അടയും വടയും എടുത്ത് എറിയുന്നു. അച്ഛനും അമ്മയും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ടും അത് കാണാത്ത ഭാവത്തിൽ മകൾ വെളിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി നെടുവേർപ്പെടുന്നു. ഈ കാഴ്ച കാണാനാണോ ആശാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അപ്പോഴാണ് അവൻ ആ ശബ്ദം ശ്രദ്ധിച്ചത്. വള്ളംകളി കമന്ററി പോലെ ഒരു വയസ്സത്തുള്ള നിന്ന് അശ്ലീല വാക്കുകൾ പറയുന്നു. അത് മുഴുവൻ രാഘവൻ ചേട്ടനെ നോക്കിയാണ്. രാഘവൻ ചേട്ടൻ പറയുന്നു, എന്റെ പൊന്നതല്ലേ, നിങ്ങളുടെ മകളെ ഈ വിധത്തിലാക്കിയത് ഞാനല്ല. കിളവി ഓളിയും കൂട്ടി പറഞ്ഞു, നീ തന്നെ, നിന്റെ പേരിലാണ് ആ രാഘവന്ന്. രാഘവൻ ഞാൻ മാത്രമല്ല, വേറെയും ഉണ്ട്. മൂന്നാല് ദിവസം മുമ്പ് നാട്ടുകാരെ തെങ്ങ കെട്ടിയിട്ട് തല്ലിയ ആ ആനക്കാരന്റെ പേരെ, അവന്റെ പേരും രാഘവന്നാ. ചായ വാങ്ങാൻ പോയവൻ മരണ വെപ്രാളത്തോടെ പാഞ്ഞു വരുന്നത് കണ്ട് നിലത്ത് നിന്ന് പാപ്പാൻ ഒറ്റ കുതിപ്പിന് ആനപ്പുറത്തെത്തി. ഓടി വന്ന് ആശാന്റെ ആശാനോട് ചോദിച്ചു, ആശാനെ സത്യം പറ, ആശാന്റെ പേര് രാഘവാന്നാണോ പപ്പനാവാന്നാണോ? എനിക്ക് സ്ഥിരമായിട്ട് ഒരു പേരില്ലെന്നുള്ളവരെ നിനക്കറിഞ്ഞുകൂടെ? എന്താ, ചായ വാങ്ങാൻ ചെന്നപ്പോൾ അവർ പേര് ചോദിച്ചു? അതല്ല ആശാനെ, ആശാൻ സ്ഥിരമായിട്ട് കാണുന്ന കുഞ്ഞുമോടെ അമ്മ രാഘവന്റെ ചായക്കട മുമ്പിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോലും കേൾക്കാത്ത പാട്ടുകളുടെ പാരടി പറയുന്നു. എന്താ അവര് പറയുന്നത്?

0: അത് കേട്ട മാത്രയിൽ ആനപ്പുറത്ത് നിന്നും ഊർന്നിറങ്ങിയ പാപ്പാൻ അവനോട് പറഞ്ഞ്, ഉത്സവം കഴിഞ്ഞേ നീ ആനയും കൊണ്ട് പോര്, ഞാൻ അടുത്ത ഉത്സവപ്പറമ്പിൽ കാണാം. അയ്യോ ആശാൻ എങ്ങനെ പോകും?
1: ഞാൻ ലിമിറ്റഡ് സ്റ്റോപ്പിനോ സൂപ്പർ ഫാഷനോ പോയിക്കൊള്ളാം. ആരെങ്കിലും എന്നെ അന്വേഷിച്ചാൽ നാട്ടിൽ നിന്ന് എൻ്റെ സുഹൃത്തായ ഒരു SI ജീപ്പുമായി ഇവിടെ വന്നിരുന്നുവെന്നും നാട്ടിലൊരു ആനയ്ക്ക് മതം ഇളകിയിട്ടുണ്ട്, അതിനെ അറസ്റ്റ് ചെയ്യാൻ പോയിരിക്കുകയാണെന്നും പറഞ്ഞാൽ മതി.
0: ആശാൻ എന്താണ് പറഞ്ഞെന്ന് അവന് മനസ്സിലായിട്ടില്ല. മിന്നൽ വേഗത്തിൽ പാപ്പാൻ അവിടെ നിന്നും മിന്നി മറഞ്ഞു. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അടുത്ത ഉത്സവ സ്ഥലമായ കിഴക്കാന്തൂക്ക് അമ്പലത്തിൽ ആനയും പാപ്പാന്മാരും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. സഹൃദയരെ, കിഴക്കാന്തൂക്ക് ഗ്രാമവാസികൾ ആനയെ കാണാത്തത് കൊണ്ട് പരിഭ്രാന്തരായിരിക്കുകയാണ്. കാരണം ഒരാനയും ഇതുവരെ എത്താത്ത അമ്പലമായതുകൊണ്ട് ആന വരുമോ എന്നാണ് പലരുടെയും സംശയം. കിഴക്കാന്തൂക്കിലെ ഉത്സവത്തിന് നാളെ കൊടിയേറുകയാണ്. ആനയെയും കൊണ്ട് രാത്രിക്കുള്ളിൽ എത്തിക്കൊള്ളാമെന്ന് പാപ്പാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, കിഴക്കാന്തൂക്കിലെ ഒരൊറ്റ കുഞ്ഞുപോലും ഇന്ന് രാത്രി ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. ഒരാനയെ കാണാൻ അവരെല്ലാം അത്രയ്ക്ക് കൊതിച്ചിരിക്കുകയാണ്. ആനകളിൽ അമ്പാരില്ലാതെ ആറാട്ട് നടത്താറുണ്ട് ഇവിടെ എന്ന് മഹാകവി വയലാർ രവി പറഞ്ഞതുപോലും ഈ ക്ഷേത്രത്തെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന വരുമാന മാർഗം വെടി വഴിപാടാണ്. ഭക്തന്മാർക്ക് എന്ന് ഈ വെടിയെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, അന്ന് ഈ കിഴക്കാന്തൂക്ക് ക്ഷേത്രം ഗോദ്രജ് ഭഗവാന്റെ താഴിട്ട് പൂട്ടും. ഞാൻ വെറുതെ പറയുന്നതല്ല, അതാ വെടി വഴിപാട് കൗണ്ടറിന് മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന ബോർഡിലേക്ക് നോക്കൂ. എത്ര തരം വെടികളാണ്? ഒറ്റവെടി, ഇരട്ടവെടി, കൂട്ടവെടി, അനുഗ്രഹവെടി, നിഗ്രഹവെടി, ആശീർവാദവെടി, ശത്രു സംഹാരവെടി, ഉദ്ദിഷ്ടകാര്യ സാധ്യവെടി, ആചാരവെടി, അനുഷ്ഠാനവെടി, പ്രഭാതവെടി, ഉച്ചവെടി, അന്ത്യവെടി. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടുമാറ്, അതാ മലയുടെ നിറകയിലേക്ക്, അതാ ആനയും പാപ്പാനും പതിയെ എഴുന്നള്ളി വരികയാണ്. ജനങ്ങളെല്ലാവരും ഉത്സാഹപരിതരായി, അവർ നിറ പറയും നിലവിളക്കം വെച്ചുകൊണ്ട് ആനയെ പാപ്പാനെ സ്വീകരിക്കാൻ തയ്യാറായി. അതാ ജനങ്ങളെല്ലാം ഉണർന്നിരിക്കുകയാണ്.

ഒരു സ്ത്രീ ഭർത്താവിന്റെ ചെവിയിൽ പറഞ്ഞു, അഞ്ചു കാലുള്ള മൃഗത്തെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നമ്മുടെ പിള്ളേര് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ദേ ഇപ്പൊ നേരിൽ കണ്ടപ്പോഴാ ബോധ്യമായത്. നീ ഒന്ന് പോടി. ആനയ്ക്ക് നാല് കാല, മറ്റേത് തുമ്പിക്കയ്യാ. ഓ, എന്നാൽ എന്തൊരു നീളമുള്ള തുമ്പിക്കയ്യാ! അതുകൊണ്ടത് കാണിക്കുന്നത് കണ്ടില്ലേ? ആ സ്ത്രീയുടെ കണ്ണുകൾ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനിലേക്ക് ഉടക്കി. എന്തൊരു പൗരുഷം, എന്തൊരു വലിയ മീശ! വള്ളങ്ങളേക്ക് വരുന്ന ചുണ്ടൻ വള്ളം.

പോലുള്ള മീശ. പ്രിയമുള്ളവരെ, കിഴക്കാൻ തൂക്കിലെ പെണ്ണുങ്ങളും കുട്ടികളും ആനയും ആനപ്പാപ്പാനെയും മാറി മാറി ശ്രദ്ധിക്കുകയാണ്. ഈ സമയം താഴെ നിൽക്കുന്ന സെക്കൻഡ് പാപ്പാൻ പെണ്ണുങ്ങളോട് കുശലം പറയുന്നത് പാപ്പാൻ കണ്ടു. പാപ്പാൻ അത് തീരെ സുഖിച്ചില്ല. അയാൾ ആനപ്പുറത്ത് നിന്നും ചാടി താഴെ ഇറങ്ങി അവനോട് ആനപ്പുറത്ത് കയറാൻ പറഞ്ഞു. പെണ്ണുങ്ങൾ ആനയെ തോണ്ടുന്നു, പാപ്പാനെ തോണ്ടുന്നു. പല പെണ്ണുങ്ങളും പാപ്പാനോട് പറഞ്ഞു, ആനയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലും വരണേ, ഞങ്ങളുടെ വീട്ടിലും വരണേ. എന്റെ കരിവരപുരത്തപ്പാ, എല്ലാ വീട്ടിലും കയറി ഇറങ്ങാനുള്ള ശക്തിയും ഓജസ്സും ആരോഗ്യവും തേജസ്സും എനിക്ക് തരണേ. അയ്യോ, എന്തെല്ലാമാണ് ഈ പെണ്ണുങ്ങൾ പറയുന്നത്! രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും മിൽമ.

0: പെണ്ണിനെ കാണാൻ വരുന്ന ആണുങ്ങൾ ഓലയും പനംപട്ടയും കൊണ്ട് വരുമ്പോൾ പെണ്ണുങ്ങൾ പഴക്കൊലയും ശർക്കരയുമായി വരുന്നു. അയ്യോ, എന്തൊരു സ്നേഹം ആനയോടും പാപ്പാനോടും. ആനയെ കാണാൻ വരുന്നവരുടെ ഉന്തും നള്ളും തിരക്കും അവസാനിച്ചപ്പോൾ പാപ്പാൻ ആനയെയും കൊണ്ട് നേരെ കുളിക്കടവിലേക്ക് പോയി.
1: എന്റെ കുഞ്ഞെ, ആന പാപ്പാനെ കുളിപ്പിക്കുന്നത് എന്നെ ഒന്ന് കാണിക്കണം.
0: ആനയുടെ കുളിസീൻ കാണാൻ ചില തരണീ മണികളും കടവിലും. പാപ്പാൻ ബക്കറ്റിൽ വെള്ളം കോരി ആനയെ കുളിപ്പിക്കുന്നു, ആന തുമ്പക്കയിൽ വെള്ളം കോരി പാപ്പാനെ കുളിപ്പിക്കുന്നു. ഒറ്റപടിക്ക് രണ്ടു പക്ഷി, സംഗതി നഷ്ടമില്ല. ആനയുടെ കുളിസീൻ കാണാൻ വരുന്നവർക്ക് പാപ്പാന്റെ കുളിസീൻ ഫ്രീ. ഇങ്ങനെ കുളിച്ചാൽ പരിപിടിക്കില്ലേ? ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പാപ്പാൻ തിരിഞ്ഞു നോക്കി. കുളിക്കടവിനരികിൽ തന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു സുന്ദരി. അവൾ തന്നെ നോക്കി ചിരിക്കുന്നു. പവർകട്ട് സമയത്ത് എമർജൻസി ലാബ് കത്തും പോലുള്ള അവളുടെ ചിരികണ്ട് ആന തിരിഞ്ഞു നോക്കി. കുളി നിർത്തി സെക്കൻഡ് പാപ്പാനെയും കൊണ്ട് ആന സ്ഥലം വിട്ടു. പക്ഷേ പാപ്പാന്റെ കണ്ണുകൾ ആ തരണീമണിയുടെ കണ്ണിൽ ആനത്തോട്ടി പോലെ ഉടക്കി. അവൾക്ക് എന്തോ പറയാനുള്ളതുപോലെ തോന്നി, അയാൾക്ക് എന്തോ കേൾക്കാനുള്ളതുപോലെയും. എന്റെ കരിവീരപുരത്തപ്പാ, എനിക്ക് നീ ശക്തി തരണേ. പാപ്പാൻ അവളുടെ അടുത്തേക്ക് അടുത്തു. മുല്ലപ്പൂവിന്റെ മണം, അയാൾ അറിയാതെ പറഞ്ഞു. നാണം കൊണ്ട് അവൾ നമ്പർമുഖിയായി. കാലിന്റെ ചെറുവിരൽ കൊണ്ട് മണ്ണിൽ ABCD കുറിച്ചു. അയാൾ ചോദിച്ചു, എന്താ നിന്റെ പേര്? എന്റെ പേര് മൃണാളിനി. നിന്റെ വീട്ടിൽ തെങ്ങുണ്ടോ? ഉണ്ട്. തെങ്ങിൽ ഓലയുണ്ടോ? ഉണ്ട്. വന്നാ ഓല തരാമോ?
2: തരാം.
0: എപ്പോ വരും? രാത്രി വരാം. അയ്യോ, രാത്രിയോ? എന്താ പേടിയുണ്ടോ? അവൾ നാണിച്ചു നിന്നു. പെണ്ണേ, നീ വേഗം വഴി പറഞ്ഞതാ.

0: രാത്രി ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇവള് കിടന്ന് ഉറങ്ങിയു. പാപ്പാനൊന്ന് ചുമച്ചു നോക്കി. ചുമ കേട്ട് വീടിന്റെ ഉള്ളിൽ വിളക്ക് തെളിഞ്ഞു. വാതിൽ തുറന്ന് ഒരു മുതുക്കിത്തള്ള പാപ്പാന്റെ മുഖത്തിന് നേരെ വെട്ടം കാണും. അത് അവളുടെ അമ്മായിയമ്മയായിരുന്നു.
1: അല്ല, ഇതാര് പാപ്പാനോ? ഇതെന്താ ഈ നേരത്ത്?
0: ഓല വെട്ടാൻ ഇറങ്ങിയതാ, വഴി തെറ്റിപ്പോയി.
1: അതെ, ഇതിലെ നേരെ അങ്ങ് നടന്നു പോയാ മതി.
0: തള്ള പറഞ്ഞ വഴിയിലൂടെ പാപ്പാൻ ജീവനും കൊണ്ടോടി. പാപ്പാൻ വഴി തെറ്റി പിറ്റേന്നും ചെന്നു. 3 ദിവസം അടുപ്പിച്ച് വഴി തെറ്റിച്ചെന്നപ്പം തള്ളയ്ക്ക് സംശയം തോന്നി.
1: ഈ പാപ്പാൻ ആള് ശരിയല്ലല്ലോ, കൊള്ളാം, എത്ര കൊക്കിനെ കണ്ടതാ.
0: തള്ളയ്ക്കിരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. അവര് ഉറങ്ങിക്കിടന്ന മകൻ ചെല്ലപ്പനെ വിളിച്ചു പറഞ്ഞു,
1: എടാ നിന്റെ ഭാര്യ അത്ര ശരിയല്ല, അവള് പറഞ്ഞിട്ടാന്നാ തോന്നുന്ന. ആ പാപ്പാൻ എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോ ഇവിടെ വരുന്നുണ്ട്.
0: അത് കേക്കേണ്ട താമസം ചെല്ലപ്പൻ തട്ടിക്കുടഞ്ഞെഴുന്നേറ്റ് ഭാര്യയുടെ മുടിച്ചു കുത്തിപ്പിടിച്ച് ആട്ടുകല്ലാട്ടും പോലെ 4 ആട്ടുവാട്ടി മുട്ടുകാല് കൊണ്ടൊരു മുട്ടും പിന്നൊരു തട്ടും കൊടുത്തു. എന്നിട്ട് അവൻ കയറിക്കിടന്നുറങ്ങി. സങ്കടം സഹിക്കാതെ അവൾ ആ മുതുക്കിത്തളയുടെ മോന്ത നോക്കി ഒരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞു,

ഇങ്ങനെ സംശയമുള്ള ഒരു തള്ളയുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? മനുഷ്യന്റെ ശരീരവും കുരങ്ങിന്റെ മോന്തയും, ഇതിന്റെ കാര്യം കാലം മറന്നുപോയോ? ഇവര് ദൈവത്തിനോടല്ല പിശാചിനോടാണ് പ്രാർത്ഥിക്കുന്നത്. മരുമകൾ എന്തൊക്കെ പറഞ്ഞിട്ടും തള്ളയ്ക്കൊരു കുലുക്കവും ഇല്ല. ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഞാനില്ല, ഞാൻ എന്റെ വീട്ടിൽ പോകുക, എന്റെ കൂടെ പോരുന്നെങ്കിൽ പോര്. അതല്ല, ഇവിടെ പൊറുക്കാനാണെങ്കിൽ ഇവര് ചത്തിട്ട് എന്നെ വിളിക്കാൻ വന്നാൽ മതി. അവള് കെട്ടിയനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണേ,

കേൾക്കാൻ നിൽക്കാതെ അവൾ ഇറങ്ങി നടന്നു. നേരെ ചെന്ന് ആനപ്പാപ്പാനോട് സങ്കടം പറഞ്ഞു. എല്ലാ എന്റെ കുഴപ്പമാ, പറഞ്ഞ സമയത്ത് വന്നുമില്ല, വന്ന സമയത്താണ് പുറത്തേക്ക് ഇറങ്ങാനും പറ്റിയില്ല. എല്ലാ പ്ലാനും ആ മുതുക്കിത്തള്ള കാരണം തെറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ എന്റെ വീട്ടിൽ പോകുക. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. അവൾ ടാറ്റാ പറഞ്ഞ് കരഞ്ഞു പിരിഞ്ഞു. തൻ്റെ വീട്ടിൽ ചെന്നവൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ മുഴുവൻ വീട്ടുകാരോട് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, മോളെ നീ തിരിച്ചു പോ, ആ കിളവ് ചാകത്തിനും വരെ നീ പിടിച്ചു നിൽക്കേ. നീ ആ വീട്ടിലുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചാകും. എൻ്റെ കാര്യം നിനക്കറിയില്ലേ, ഞാൻ ഈ വീട്ടിൽ കാലുകുത്തി കയറിയിട്ട് കൃത്യം 10 മാസം തികഞ്ഞപ്പം നിന്റെ അപ്പൻ്റെ അമ്മയെ വടിയാക്കിയതാ. ആ പാരമ്പര്യം നീ തുടരണം. അതുകൊണ്ട് എൻ്റെ മോള് വേഗം തിരിച്ചു പോ. അമ്മയുടെ നിർബന്ധം സഹിക്കു വയ്യാതായപ്പോൾ അവൾ പറഞ്ഞു,

0: ഈ സമയം നമ്മുടെ പാപ്പാൻ ചഞ്ചലിക്കത്തനായി. നിയന്ത്രണം നഷ്ടപ്പെട്ട പാപ്പാൻ ഒരു വികാരിയായി വിറങ്ങലിച്ച് നിന്നു. ലക്കിന് കിട്ടിയ ഒരു കസ്റ്റമർ അല്ലേ തനിക്ക് നഷ്ടപ്പെട്ടത്? എന്റെ കരിവീര് വരുത്തപ്പാ. പാപ്പാൻ നേരെ ഷാപ്പിനെ ലക്ഷ്യമാക്കി നടന്നു. പോകുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ പാപ്പാനെ വിളിച്ചു നിർത്തി ചോദിച്ചു, താനാണോ ആനപ്പാപ്പാൻ?
1: അതെ,
0: ആ തന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. അത് കേട്ടതും പാപ്പാൻ ഭയന്നുപോയി. ഇന്നലത്തെ സംഭവം ഈ പോലീസുകാരനെങ്ങാനും അറിഞ്ഞു കാണുമോ? തനിക്കെതിരെ കിളവിയും മകനും വല്ല പരാതിയും കൊടുത്തിട്ടുണ്ടോ? ബഹുമാനപുരസ്ത്രം തലക്കെട്ടടിച്ച് മടക്കിക്കുത്തി താഴ്ത്തി വടി നിലത്തിട്ട് പാപ്പാൻ അങ്ങനെ നിന്നു. വടി നിലത്തിടാൻ കാരണം തൻ്റെ വടിയേക്കാൾ ഡിഗ്രി കൂടിയത് പോലീസ് വടിക്കാണല്ലോ എന്നോർത്ത പാപ്പാൻ പോലീസുകാരനോട് ചോദിച്ചു, സാറേ എന്തെങ്കിലും കുഴപ്പം? അത് ചോദിക്കാനാ തന്നെ കാണണമെന്ന് പറഞ്ഞത്. ആളുകൾ ഒത്തിരി ആനയുടെ പുറകെ നടക്കുന്നുണ്ടല്ലോ, അവരെ കൊണ്ട് ആനയ്ക്കോ തനിക്കോ വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ എന്നറിയാനാ. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. പോലീസുകാരനുമായി ലോഹ്യം കൂടാൻ തീരുമാനിച്ച പാപ്പാൻ ചോദിച്ചു, സാറേ എങ്ങോട്ടാ? ഞാൻ ഈ ഷാപ്പ് ഒന്ന് റെയ്ഡ് ചെയ്യാൻ ഇറങ്ങിയതാ. ഞാനും അങ്ങോട്ടാ. എന്നാ താനും പാ, നമുക്ക് ഒരുമിച്ച് പോകാം. രണ്ടുപേരും ഷാപ്പിലേക്ക് ചെന്നു. നല്ല കള്ളു കുടിച്ചിട്ട് കുറേ ആയി. അയ്യോ, ഇപ്പൊ ഷാപ്പിലൊന്നും നല്ല കള്ളില്ല, മുഴുവൻ ആനമയക്കിയ. ആനമയക്കിയോ? അപ്പൊ സാറിനറിയില്ലേ എന്റെ പൊന്നു സാറേ, ഇപ്പൊ കള്ളിലെല്ലാം ആനമയക്കിയേർത്താ വിൽപ്പന. അതെന്ത് മയക്കിയാടോ? അതേ ഈ ആനയ്ക്ക് മത ഇളകുമ്പം കൊടുക്കുന്ന ഒരു മരുന്നാ. അത് കൊടുത്തല്ലേ ആനയെ ഞങ്ങളൊക്കെ ഒന്ന് മെരുക്കിയെടുക്കുന്നത്. അവർ കള്ളിന് ഓർഡർ കൊടുത്തിട്ട് കരക്കാരനോട് ചോദിച്ചിടോ ടച്ചിങ്ങിന് എന്തുണ്ട്. എന്റെ സാറേ കറി ഒന്നും ആയില്ല. അത് കേട്ടപ്പോ പോലീസുകാരൻ പാപ്പാനോട് പറയുകയാണ്.

പാപ്പാനും പോലീസുകാരനും കൂടി ഷാപ്പിലിരുന്ന് കൃത്യം 8 കുപ്പി കള്ളടിച്ചു. അതിൽ 6 കുപ്പിയും പോലീസുകാരൻ തന്നെയാണ് തീർത്തത്. ഇപ്പോൾ നടന്നു വന്ന പോലീസുകാരൻ പാപ്പാന്റെ തോളത്തായി. തോളിൽ കിടന്നുകൊണ്ട് തന്റെ വീട്ടിലേക്കുള്ള വഴി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരപരിചിതന്റെ തോളത്ത് ചാരി അച്ഛൻ വരുന്നത് കണ്ടപ്പോൾ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് പ്രായപൂർത്തിയായ മകളും ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഭാര്യയും ഓടി വന്നു. അദ്ദേഹത്തെ തിണ്ണയിൽ കിടത്തി. സഹൃദയരെ, അവിടെ വിട്ടു പോകാൻ പാപ്പാന് മനസ്സ് വന്നില്ല. എങ്കിലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ആനയെ അമ്പലത്തിലേക്ക് കൊണ്ടുവരണമല്ലോ. പാപ്പാൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു. പോലീസുകാരന്റെ ഭാര്യ അദ്ദേഹത്തെ ഒരു വിധത്തിൽ ബോധം വീണ്ടെടുപ്പിച്ചു. ഏന്തി വലിഞ്ഞ് എണീറ്റ് വന്ന അച്ഛനോട് മകള് പറഞ്ഞു,

0: തേക്കാം, നല്ല സോപ്പിട്ട് നന്നായി കഴുകാം, അല്ലേ ദൂരെ എറിഞ്ഞേക്കാം.
1: പാപ്പാനെ കണ്ട ആനപ്പുറത്തിരുന്ന സെക്കൻഡ് പാപ്പാൻ ചാട് താഴെ ഇറങ്ങി ഓടി അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആശാന് വേഗം സ്ഥലം വിട്ടോ, സൂപ്പറിനോ ലിമിറ്റഡിനോ കിട്ടുന്ന ഏത് ഫാസ്റ്റിലെങ്കിലും കയറിപ്പിട്ടോ, അവൾ ആശാനെ കണ്ടാ കുഴപ്പമാ.
2: എന്ത് കുഴപ്പം,
1: ആശാന്റെ കുഞ്ഞുമോളില്ലേ, അവൾ ആശാനെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്.
2: എന്റെ കരിവിരപുറത്തപ്പ
1: ഒരു കാര്യവുമില്ല, ആശാൻ ഇപ്പൊ തന്നെ പോയിച്ചു. എടാ ഞാൻ എങ്ങോട്ട് പോകും, അടുത്ത ഉത്സവ പറമ്പിലേക്ക് പോയിച്ചു, അതിന് ഇന്ന് 4 മാസം കഴിഞ്ഞിട്ടല്ലേ ഉത്സവം, എന്നാ പിന്നെ നാട്ടിലേക്ക് വിട്ടോ, ആറാട്ട് കഴിഞ്ഞ് ആനയും കൊണ്ട് ഞാൻ അവിടേക്ക് വന്നേക്കാം. എന്ത് ചെയ്യണമെന്നറിയാതെ പാപ്പാൻ അവിടെ നിന്ന് സ്തംഭിച്ചു. പെട്ടെന്നാണ് ഒരു ഐഡിയ പാപ്പാന്റെ തലയിൽ ഉദിച്ചത്. പിന്നെ അവിടെ നിന്നില്ല, ഓടിച്ചെന്ന് അമ്പലക്കുളത്തിൽ ഇറങ്ങി ഒന്ന് മുങ്ങിക്കുളിച്ച് നേരെ അമ്പലത്തിലെത്തി. എന്നിട്ട് പൂജാരി ഭക്തജനങ്ങൾക്ക് നൽകാൻ വെച്ചിരിക്കുന്ന കളഭവും കുങ്കുമവും വാരിയെടുത്ത് കഴുത്തിലും മുഖത്തും മുതുകത്തും നെഞ്ചത്തും തേച്ചു. അല്പനേരം കൊണ്ട് ആള് തന്നെ മാറിപ്പോയി. ഇപ്പൊ ഒരു കടുവാളിക്കാരനെ പോലെയായി നമ്മുടെ പാപ്പാൻ. നേരെ ആനയുടെ മുമ്പിലെത്തിയ പാപ്പാനെ കണ്ട് ആദ്യ ആന ഒന്ന് പരിഭ്രമിച്ചെങ്കിലും മണമടിച്ചപ്പോ ആളെ പിടികിട്ടി. ആന തുമ്പുകൈ കൊണ്ട് പാപ്പാനെ മെല്ലെ തലോടി. ഇതെല്ലാം കണ്ട ആളുകൾ അവിടെ കൂടി നിൽക്കുകയാണ്. ഇതിനിടയിൽ 2 കണ്ണുകൾ പാപ്പാനെ തിരയുന്നുണ്ടായിരുന്നു. അതെ, അതവള് തന്നെ. പാപ്പാൻ ആനയുടെ മറവിൽ തൊട്ട് പിറകിലുള്ള മതിലിന്റെ സൈഡിലേക്ക് പതിയെ വലിഞ്ഞു നിന്നു. ഏകയായി നിന്ന് കരയുന്ന പെണ്ണിനെ കണ്ടപ്പം ഉത്സവ പ്രസിഡന്റിന്റെ ഭാര്യ അടുത്തേക്ക് എന്ന് ചോദിച്ചു. എന്താ മോളെ, നീ എന്തിനാ കരയുന്നത്, എന്നോട് പറ, ഞാൻ പരിഹാരമുണ്ടാക്കാം.
3: കണ്ടു ചേച്ചി, ഞാൻ കണ്ടു, എന്റെ ജീവിതം തകർത്തവനെ ഞാൻ കണ്ടു.
2: മോളെ നീ എന്താ പറയുന്നത്,

സഹോദരെ, കിഴക്കാൻ തൂക്കലെ ആറാട്ട് കഴിഞ്ഞപ്പോ ആനയും സെക്കൻഡ് പാപ്പാനും തനിച്ചായി. മെയിൻ പാപ്പാൻ എപ്പ പോയെന്നോ എങ്ങനെ പോയെന്നോ എങ്ങോട്ട് പോയെന്നോ ആർക്കും അറിയത്തില്ല. ആനയും സെക്കൻഡ് പാപ്പാനും കിഴക്കാൻ തൂക്ക് ക്ഷേത്രത്തിനോട് വിട പറഞ്ഞു. വെടി വഴിപാടിന് പേര് കേട്ട അവിടെ നിന്നും മൈക്കിലൂടെ അപ്പോഴും വെടി വഴിപാടുകളുടെ അനൗൺസ്മെന്റ് കേൾക്കാം. ബഹുമാന്യരെ, കുറെ നാളുകൾക്ക് ശേഷം ഇതാ നമ്മുടെ പാപ്പാൻ സ്വന്തം നാട്ടിലെത്തിയിരിക്കുകയാണ്. സാധാരണ അതിയാൻ എത്തുമ്പോൾ ഒത്തിരി പീക്കിരി പിള്ളേർ ചുറ്റും കൂടാറുണ്ട്. പക്ഷെ ഇന്ന് ഒരു ഒറ്റയെണ്ണത്തിനെ പോലും കാണുന്നില്ല. അപ്പോഴാണ് പാപ്പാൻ സർക്കസിന്റെ പോസ്റ്ററുകൾ കാണുന്നത്. എല്ലാം സർക്കസിന് പോയി കാണും. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് ഒരു കാര്യവുമില്ല. പാപ്പാൻ നേരെ ഷാപ്പിലെത്തി. അവിടെ രഹസ്യമായി വിൽക്കുന്ന നാടൻ വാറ്റ് വാങ്ങിയടിച്ചു. ഈ സമയം പാപ്പാന്റെ സ്വന്തം ഭാര്യ സരളയും കൂട്ടുകാരി മറിയയും സർക്കസ് കൂടാതിരിക്കുകയായിരുന്നു. അവരുടെ ഏകദേശം അടുത്ത് നിൽക്കുകയായിരുന്ന സർക്കസ് മാനേജറോടെ ഒരാൾ വന്ന് പറഞ്ഞു, സാറേ തുണിയെടുക്കാൻ പറ്റിയില്ല, അതെടുത്ത് അണ്ടർവെയർ തയ്പ്പിച്ച് കയറാൻ നേരവുമില്ല. അതിടാതെ കയറണ്ടടോ. സാറേ താമസിക്കും, നാളെ പോരെ. എടോ, ഇവിടെ കാണികളാവട്ടെ, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കുട്ടികളും ഇരിപ്പുണ്ട്. ഈ സംസാരം കേട്ട് സരളയും മറിയയും ഒപ്പം ഞെട്ടി. ഈശ്വര, ഈ പറഞ്ഞ സാധനം ഇടാതെയാണോ ഇയാൾ കയറുന്നത്? മറിയേ, നമുക്ക് പോയേക്കാം. നീ അവിടെ ഇരിക്കു സരളേ, വൃത്തിയോടെ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് കണ്ണടച്ചിരിക്കാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയില്ലേ? മാനേജർ എന്തോ അയാളോട് പറയുന്നുണ്ട്.

അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അണ്ടർവെയർ ആനയ്ക്കായിരുന്നെന്ന്. അതിട്ടുകൊണ്ടുള്ള ഏതോ ഒരു പുതിയ അഭ്യാസം കാണിക്കാനായിരുന്നെന്നും. നോക്കണേ, സ്ത്രീകളുടെ ഒരു തെറ്റിദ്ധാരണ. ഇത്തിരി നേരം കൊണ്ട് എന്തൊക്കെയാ രണ്ടാളും കൂടി ചിന്തിച്ചു കൂട്ടിയത്. സർക്കസ് കഴിഞ്ഞപ്പോൾ അവർ രണ്ടാളും റോഡിൻ്റെ ഓരം ചേർന്ന് കൈകോർത്ത് പിടിച്ച് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്ന് സർലയാണത് കണ്ടത്. മറിയേ, നോക്കിക്കേടി, എടി അത് നിന്റെ മോളല്ലേ,

ഈ കണ്ട കാര്യം ഞാൻ ആരോടും പറയത്തില്ല. നിനക്കറിയാമല്ലോ എന്റെ സ്വഭാവം. നിന്നെ പോലെ ഞാനും ഒരു അമ്മയാ, പ്രായമായ ഒരു മകൾ എനിക്കുമുണ്ട്. ആ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അവളേ കോളേജിന് ടൂർ പോയിരിക്കുക, വേഗം നടക്ക്. മറിയെ പിരിഞ്ഞ സാറിന്റെ വീട്ടിലെത്തിയപ്പോൾ തിണ്ണയിൽ പൂസായി കിടക്കുന്ന ഭർത്താവ്. അവൾ പാപ്പാന്റെ മുഖത്ത് വെള്ളം ഒഴിച്ച് വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഒത്തിരി കാലം കൂടി തന്റെ ഭർത്താവിനെ കണ്ടതാ. സന്തോഷത്തിൽ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലിരുത്തി. അപ്പോഴേക്കും നോർമലായി കഴിഞ്ഞിരുന്ന അയാളോട് അവൾ ചോദിച്ചു, അപ്പോഴേ

ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാപ്പാനും ഭാര്യയും ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. ഭാര്യ പറഞ്ഞതേ, പിന്നെ നമ്മുടെ മോക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. എവിടുന്നാ? കുറെ ദൂരെ നിന്നാ. എടി, സ്ഥലം ഏതാ? കൊതിച്ചിപ്പാറക്കടുത്താ. കൊതിച്ചിപ്പാറക്കടുത്തോ? ചെറുക്കന്റെ പേരെന്താ? വീട്ടുപേരെന്താ? ചെറുക്കൻ അച്ഛനുണ്ടോ? ചെറുക്കൻ അച്ഛനില്ല. അതെന്താ, ചെറുക്കന്റെ അമ്മ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ലെന്നാ പറയുന്നത്. ഏതായാലും നല്ല സ്വത്തുള്ളവരാ. ചെറുക്കൻ മോളുടെ കൂടെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. അവർ തമ്മിൽ നല്ല ഇഷ്ടത്തില്ല, നല്ല ചേർച്ചയുമാ. എന്നാലേ ആ ബന്ധം വേണ്ട. നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത്? മോളെ കെട്ടിച്ചു വിടണമെന്ന് ഒരു ചിന്തയും നിങ്ങൾക്കില്ലേ? ഇതുകൂടെ കൂട്ടി നോക്കിയാൽ 11-ാമത്തെ ചെറുക്കനെയാ അവളെ പ്രേമിക്കുന്നത്. ഇതെങ്കിലും നടത്തിക്കൊടുത്തില്ലെങ്കിൽ അവൾക്ക് പ്രേമത്തോട് പോലും മടുപ്പ് തോന്നും. എടി, ഞാൻ ആനയം കൊണ്ട് നാടിന്റെ നാനാഭാഗത്തും പോകുന്നതാ. പലയിടത്തും താമസിച്ചിട്ടുണ്ട്. പലരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എനിക്ക് ഒത്തിരി അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഈശ്വരാ,

0: എന്തൊക്കെ പറഞ്ഞിട്ടും പാപ്പാൻ ആ വിവാഹത്തിന് സമ്മതിക്കാൻ തയ്യാറല്ല. താൻ ഇനി രണ്ടാഴ്ചയ്ക്കുള്ളിലെ വീട്ടിലെത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ ഉടൻ തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിറ്റേന്ന് ടൂറും കഴിഞ്ഞ് മകളെത്തി. തന്റെ പ്രേമബന്ധം അച്ഛൻ എതിർത്തു എന്നറിഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ ഓടി അകത്തെ മുറിയിൽ കട്ടിൽ കിടന്ന് തല തല്ലിക്കരഞ്ഞു. മകളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാതെ സർണ പകച്ചു നിന്നു. പെട്ടെന്ന് അകത്തൊരു ശബ്ദം. അവൾ അകത്തേക്ക് ഓടി. അയ്യോ, മകൾ നിലത്തി വീണ് കുഴഞ്ഞു കിടക്കുന്നു. അമ്മ മകളെ കോരിയെടുത്തു. മകളെ, നീ ആനമയ്ക്ക് എടുത്ത് കഴിച്ചോ? അവളുടെ വായിലെ സ്മെല്ല് മനസ്സിലാക്കി അമ്മ ഉടൻ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മറുമരുന്ന് കൊടുത്തു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീ എന്തോ ദൃഢനിശ്ചയം എടുക്കുന്നതിന് വേണ്ടി ആ സ്ത്രീ ധൈര്യം സംഭരിക്കുകയാണ്. വിവാഹം നടത്തണ്ട എന്ന് പറഞ്ഞു പോയ ആ മനുഷ്യൻ തിരിച്ചു വരാൻ രണ്ടാഴ്ച എടുക്കും. അതിനുള്ളിൽ എല്ലാം ശരിയാക്കണം.
1: സുഹൃത്തുക്കളെ, രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവിടെ പലതും സംഭവിച്ചു. പാപ്പാൻ വീട്ടിലെത്തിയപ്പോൾ സന്തോഷം കൊണ്ട് മതി മറന്ന് തുള്ളിച്ചാട് നടക്കുന്ന മകളെയും അവളുടെ കാമുകനെയുമാണ് കണ്ടത്. കരിമൂത്ത പാപ്പാൻ ആനവടി കയ്യിലെടുത്തു, അലറി വിളിച്ചു,
0: യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ സരള പൂമുഖത്ത് പ്രത്യക്ഷയായി.
1: അയാൾ ഭാര്യയുടെ മുടിക്കത്തിന് കയറി പിടിക്കാനായി കൈ ഉയർത്തിയപ്പോൾ അവർ ഗർജിച്ചു, തൊട്ടുപോകരുത്. തന്നെ
0: ഒരു ഭർത്താവ് നടക്കുന്നു.
1: ഇടോ മനുഷ്യ, തനിക്ക് നാടുനിലെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയില്ലേ? എനിക്കും പറ്റിയ ഒരു അബദ്ധം. അതാണ് ഈ നിൽക്കുന്ന മകള്. ഇവളുടെ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ? 6 വർഷം മുമ്പ് ആന ചവിട്ടിക്കൊന്ന തന്റെ ഒരു അസിസ്റ്റന്റ് ഇല്ലേ, അയാളാണ് ഇവളുടെ അച്ഛൻ.
0: വാക്കുകൾ കേട്ട മാത്രയിൽ പാപ്പാൻ ജീവച്ഛവം പോലെ പടിയിറങ്ങി നടന്നു. അയാൾ നേരെ ആനയുടെ അടുക്കിലേക്കാണ് ചെന്നത്. അപ്പോൾ സരള വിളിച്ചു പറഞ്ഞു,
1: ആ ആന എന്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന സ്വത്താ. നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആനത്തോട്ടി മാത്രമാണ്. പിന്നെ പാപ്പാൻ തിരിഞ്ഞു നോക്കിയില്ല. അയാൾ കരിവീരപുരത്തപ്പനെ വിളിച്ചില്ല. കയ്യിലിരുന്ന ആനത്തോട്ടി അന്തരീക്ഷത്തിലേക്ക് ആഞ്ഞെറിഞ്ഞു, അനന്തതയിലേക്ക് നടന്നകന്നു.